0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. തൻസീലിൽ സൂറ അൻആം 31 മുതൽ സൂറ അഅ്റാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അശ്ശുറൈം.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറ 30 മുതൽ 39 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ 30 മുതൽ 39 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം, ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അല്ലഫാസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറത്തു അത്തക്കാസുർ, സൂറത്തുൽ ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്തു തക്കാസുറാണ്. സൂറത്തു തക്കാസുർ, അതിലെന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. അൽഹാക്കുമു തക്കാസുർ, തക്കാസുർ അഥ അലിഫ് ബ ത ഥ അക്ഷരാണ്. അപ്പം ശരിക്ക് ഉച്ചാരണം ശ്രദ്ധിക്കുക. തക്കാസുർ സ എന്ന് ഉച്ചരിക്കരുത്. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترون حالك لتسألن نون شد لذان بنا يوم إذن ع يوم إذن ع تنوين شاشم عينان أبوتم غنت واند أبو يوم إذن ع يوم إذن عن يوم إذن عن النعيم
3: യൗമഇദിൻ അലിൻ നഈം.
2: ഓ, നോക്കാം.

0: ആ അവിടെ യോമ ഇതിൻ പറയുമ്പോഴേ
1: യോ എന്ന് പറയുന്നത് യോ എന്നല്ല യ എന്നാണ്, യാക്ക് ഫത്തഹാണ്. നമ്മൾ മാലിക് യോമിദ്ദീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അത്. ഒന്നുകൂടി ഓതാം, സുമ്മ ഒന്നുകൂടി ഒപ്പം. ആ

അടുത്ത സൂറത്ത് അൽ ഖാരിഅ ഉമാ അദ്റാക മൽഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ് കൽ ഇഹ്നിൽ മൻഫൂഷ്. മൻഫൂഷ് ഇഖ്ഫാ ആണ്, നല്ലോണം മണിക്കുക. അമ്മാ മൻ സഖുലത്, അങ്ങനെ തൻവീന് ശേഷം റാ ഒന്ന്. പിന്നെ അമ്മ മൻ ഖഫത്, അവിടെ ഇൽഹാറാണ്, ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. മൻ ഖഫത്, ഒട്ടും ഉന്നത്തില്ലാതെ മൻ ഖഫത്. എങ്ങനെ മൻ ഖഫത്, എങ്ങനെ ഒട്ടും മണിക്കേണ്ടതില്ല. ആ ഗോദാം.

0: നമ്മൾ മുഖവുരയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു, എന്ത്, അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ മണിക്കലും നീട്ടലും ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ. അടിസ്ഥാനം അക്ഷരങ്ങൾ കൃത്യമായിട്ട് ശരിയായ, ഇപ്പം നമ്മൾ നേരത്തെ കാഫ് ഞാൻ പറഞ്ഞില്ല രണ്ടാമത്, ആ ശരിക്ക് ഉച്ചാരണം കൃത്യമായിക്കൊള്ളണം, അപ്പോഴേ അത് ഖിറാഅത്ത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂറത്ത് തക്കാസറും ഖാരിയും കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ സൂറത്ത് അത്തക്കാസുർ, സൂറത്തു ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 102 മുതൽ 105 വരെ വചനങ്ങളുടെ പാരായണം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
1: വചനം 82. ഫലമ്മ ജാ, അങ്ങനെ വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, ജഅൽന, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർന, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറത്തൻ, കല്ലുകളെ, മിൻസിജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട, ഫല

0: അതിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് നിന്റെ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ വമാഹിയ അതല്ല മിനവാലിമീൻ അക്രമികളിൽ നിന്ന് ബിബഈദ് വിദൂരമായത്.
2: മുസവ്വമതൻ ഇൻദ റബ്ബിക വമാഹിയ മിനവാലിമീൻ ബിബഈദ്.
0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
3: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. നിന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇൻദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിൻ്റെ സാരം ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമി

0: മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായേ അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റ് സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിന്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19-ാം അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാഹ്, ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഇജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്ത് അഹ്റാഫ്, ശുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശുഅറായിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയന്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്യത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നു താനും.
1: വചനം 84. വഇലാ മദിയന, മദിയനിലേക്കും അഖാഹും അവരുടെ സഹോദരനെ ഷുഐബൻ ഷുഐബിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഉഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ഇലാഹും, ഗൈറുഹു അവനല്ലാതെ, വലാ തൻകുസു നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽമിക്കിയാല അളത്തം, വൽ മീസാന തൂക്കവും, ഇന്നീ നിശ്ചയമായും ഞാൻ, അറാക്കും നിങ്ങളെ കാണുന്നു, ബിഖൈർ ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അദാബ ശിക്ഷയെ, യൗമിൻ ഒരു ദിവസത്തിലെ, മുഹീത്തിൻ വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന.

മദിയൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനും

0: ഇല്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ അൽമിക്കിയാല അളത്തം, വൽമീജാന തൂക്കവും, ബിൽ ഖിസ്തി നീതിമുറപ്രകാരം, വലാത്ത ബഹസു നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്, അന്നാസ മനുഷ്യർക്ക്, അഷ്യാഅഹും അവരുടെ വസ്തുക്കളെ, വലാത്ത അസൗ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്, ഫിൽ അർദി ഭൂമിയിൽ, മുഫ്സിദീന നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവ് വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. മമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയ വാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നു പോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവമുണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
2: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا لئن أخرجوا
1: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലയിൻ അല്ല, ലയിൻ ലയിൻ ലയിൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ലഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതിപ്പോകുന്ന സമയത്ത് ലഇന്നുഖ്രിജു ലഇന്നുഖ്രിജു എന്ന് ആവരുത്, ലഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും ലാ യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും ولئن قوتلوا معهم و ساكنا ميمിനു ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
2: معهم ولئن معهم ولئن
1: ഇവിടെയും ولئن ولئن അല്ല ولئن ولئن
2: قوتلوا
1: സുക്കൂനുള്ള നൂനിനു ശേഷം قاف اخفا بغن നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
2: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
1: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
2: വലഇൻ ഖൂതിലു
1: എന്ന് പറയണം.
2: ലാ യൻസുറൂനഹും
1: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
2: لا ينصرونهم لا ينصرونهم لا ينصرونهم ولا ان
1: ساكنه ميمിന് ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
2: ولا ان نصروهم
1: ولا ان الا ولا ان ساكنه നൂന് ശേഷം നൂൻ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ولا ان نصروهم ولئن نصروهم ليولن الأدبار ليولن ليولن ليولن
1: نون مشدد غنة الأدبار أدبار ألا أدبار إن ألا أدبار دالنا قلقلة شيئنا ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ, അതുപോലെ തന്നെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം.
2: ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ
1: സുമ്മ അല്ല സുമ്മ, സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം.
2: സുമ്മ
1: ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം, ദാലിനേക്കാൾ. അതാണ്
2: ഇവിടെ
1: ഹെവി ആയിട്ട് തന്നെ സ്വാദിനെ ഉച്ചരിക്കണം, ഗുന്നയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക.
2: ലയുൻസറൂൻ
1: അടുത്ത ആയത്ത്
2: ലഅൻതും അഷദ്ദു റഹ്ബ
1: ലഅൻതും, ലഅൻതുമല്ല, ലഅൻതും അഷദ്ദു റഹ്ബത്തൻ എന്നോതി പോകരുത്, ലഅൻതും, ലഅൻതും. ഇവിടെ സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാവും ബഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു, മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതി പോകുമ്പോൾ ലഅൻതും മഷദ്ദു, മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു, ലഅൻതും അഷദ്ദു റഹ്ബതൻ, റഹ്ബതൻ. ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഹറജ്. റഹ്ബതൻ എന്നല്ല, റഹ്ബതൻ, റഹ്ബതൻ, റഹ്ബതൻ. ഫി തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫി സുദൂരിഹിം, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം സ്വാദ് ഹെവിയായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫി സുദൂരിഹിം, ശേഷം ഫി സുദൂരിഹിം മിനല്ലാഹ്. ഇത് ഗാ മുതമാഥിൽ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാ മുതമാഥിൽ. ഫി സുദൂരിഹിം മിനല്ലാഹ്, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സുദൂറി റാഇനെ കനപ്പിക്കരുത്, സുദൂരിഹിം. ഫി സുദൂരിഹിം മിനല്ലാഹ്, ذلك بأنهم, ذلك അല്ല, ذلك, ذلك بأنهم, നൂൻ മുശദ്ദഗുന്ന, بأنهم قوم لا يفقهون. قوم ق قوم لا قوم لا قوم لا يفقهون, قوم لا يفقهون, يفقهون. قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചൊറുനാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്. ല യഫ്ഖ, ല യഫ്ഖഹൂൻ. ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും, ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷറിലെ 12-13 വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പേജ് നമ്പർ 245 ഇൻഷാല്ലാ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. മനോഹരമായ ഒരു ഖുർആൻ പാരായണം സഅദ് അൽഗാമദിയുടെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ليجزيهم الله أحسن ما عملوا ويزيدهم من فضله.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ സൂറ ഹൂദ് 36 മുതൽ സൂറ യൂസുഫ് സൂറ റഅദ് പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്റൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ.

0: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആന്റെ വിവരണവും വ്യാഖ്യാനവും പ്രാമാണികമായി മനസ്സിലാക്കാൻ ശ്രോതാക്കൾക്ക് സഹായകമായ ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 79-80-81 വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യ പതനം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ അവസാന ഭാഗത്തുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്ന ആ രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ലൂത്ത് നബിയുടെ ജനത വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുന്ന, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ജനതയായിരുന്നു. അവരിൽ നിയോഗിതനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും പരലോക ചിന്തകളിലേക്കും ക്ഷണിക്കുകയും അവർ ചെയ്യുന്ന ഈ ദുർനടപ്പിനെതിരെ ശക്തമായ താക്കീത് അവർക്ക് നൽകുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പ്രവാചകനെ അവഗണിക്കുകയും അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ ധിക്കരിക്കുകയും ചെയ്ത ആ ജനത, അവരുടെ നാശം അവർ സ്വയം വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയ ഒരു സാഹചര്യം. അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകൾ വരുന്ന വഴിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് കയറി. കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങളിൽ നമ്മളത് മനസ്സിലാക്കി ശേഷം അവർ ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ കാര്യം ആലോചിച്ച് ആകെ അസ്വസ്ഥനാവുകയാണ്. കാരണം എന്താ, തൻ്റെ ജനത ഇവരെക്കുറിച്ചറിഞ്ഞാൽ ദുർവൃത്തിക്കു വേണ്ടി ഇവിടേക്ക് ഓടിവരും എന്നുള്ള കാര്യത്തിൽ ലൂത്ത് നബിക്കൊരു സംശയമല്ല. അതാണ് 77-ാമത്തെ വചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. വലമ്മ ജാഅതു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ, എവിടെ വന്നപ്പോൾ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നമ്മുടെ മലക്കുകൾ വന്നപ്പോൾ, സീ അബിഹിം വ ലോക്ക ബിഹിം ദർ അൻ, അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ മനപ്രയാസമുണ്ടായി. ലോക്ക ബിഹിം ദർ അൻ, അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസമുണ്ടായി. വഖാൽ, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യോമുൻ അസീബ്, ഇത് വിഷമകരമായ ഒരു ദിവസമാണ്. യോമുൻ അസീബ് എന്ന് പറഞ്ഞാൽ ഷദീദു ഹർജ്, അങ്ങേയറ്റത്തെ വിഷമുള്ള കാര്യം. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം എന്താണ്, അന്ന കൗമഹു ലായ തുറക്കൂനഹും, അദ്ദേഹത്തിൻ്റെ ജനത എന്ത് ചെയ്യൂല, അവരെ വെറുതെ വിടൂല. കാരണം എന്താണ്, ആ മലക്കുകളിലെ അന്നഹും ഫി സുവരി ഷബാബ്, യുവാക്കളുടെ സുന്ദരമായ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. അവരെ കണ്ടാൽ ഫി ഗോയത്തിൽ കമാലി വൽ ജമാൽ, അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള രൂപത്തിൽ വന്ന അവരെ അദ്ദേഹത്തിൻ്റെ ജനത ഒരിക്കലും വെറുതെ വിടൂല എന്നുള്ള കാര്യം പിന്നെ ബോധ്യമുള്ള ലൂത്ത് നബി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് മനപ്രയാസമുണ്ടാകുന്നത്. അതുമാത്രമല്ല, അതറിഞ്ഞും ചെയ്തു, വിവരമറിഞ്ഞു, അവർ വന്നു. വജാ അഹു കൗമുഹു യുഹറൂന ഇലൈഹി വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്. വിവരമറിഞ്ഞ ലൂത്ത് നബിൻ്റെ ജനത എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാ അഹു, ലൂത്ത് നബിൻ്റെ അടുത്തേക്ക് അവർ വന്നു. കൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനത. യുഹറൂന ഇലൈഹി, അല്ലേ, ആ ദുർനടപ്പിന് വേണ്ടി അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വമിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവരെന്താണ്? യഅമലൂന സയ്യിആത്ത്, ഈ ദുർനടപ്പ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഹാ ഉലൈ ബനാതീ ഹുന്ന അത്തുഹറുലക്കും, എൻ്റെ ജനങ്ങളെ, എൻ്റെ പെൺമക്കളിതാ, ഇവരല്ലേ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ, അവരെ ഞാൻ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂനി ഫീ ളൈഫി, എൻ്റെ ഈ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ മാനം കെടുത്തരുത്, അപമാനിക്കരുത്. അലൈസമിങ്കും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. മാനം കെടുത്തരുത് അല്ലേ, ഈ ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു ആ ജനതയുടെ മുമ്പ്. അള്ളാഹു ഓർമ്മിപ്പിക്കണതാണ്, മിൻ ഖബലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ ഈ ദുർനടപ്പ് ചെയ്യുന്ന ജനതയാണിവർ. ഇമാം സഅദി റഹമഹുല്ല ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ്? അൽ ഫാഹിഷത്തുല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് അതിന് മുമ്പ് ഒരു ജനതയും ചെയ്യാത്ത തോന്നിയാസത്തിൻ്റെ ആ ദുർനടപ്പ് ചെയ്യാൻ തുടങ്ങിയ ജനതയാണ് ഇവർ. അതുകൊണ്ട് എൻ്റെ അതിഥികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുമ്പിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ മാനം കെടുത്തരുതേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്തരുത്, നിങ്ങളെ കൂട്ടത്തിൽ ഇതൊക്കെ തടയാൻ പറ്റിയ, ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ, അല്ലെങ്കിൽ ഈ തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റിയ വിവേകങ്ങൾ ആരുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്സലാം അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താ? കാലു, കാലു എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനത പറയാണ്. ആരോട്? ലൂത്ത് നബിയോട്. ലഖദ് അലിംത, ലൂത്തേ നിനക്കറിവില്ലേ, നിനക്കറിയില്ലേ, മാലന, ഞങ്ങൾക്ക് എന്താ വേണ്ടത്, മാലന, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, ഫി ബനാത്തിക്ക, നിൻ്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, മിൻ ഹക്കിൻ, യാതൊരു താല്പര്യവുമില്ല, ആവശ്യവുമില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ. വ ഇന്നക്കല തഅലമു, തീർച്ചയായും നിനക്കറിയാം ലൂത്തെ, മാനുരീത്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അല്ലേ, ലാ നുരീദു ഇല്ല റിജാൽ, ഞങ്ങൾക്ക് പുരുഷന്മാരെ മതി. വലാലന റഗബത്തുൻ ഫിന്നിസാ, സ്ത്രീകളിൽ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്ന ഈ അതിഥികളെയാണ് എന്നു പറഞ്ഞ് വളരെ ധിക്കാരികളായി അങ്ങോട്ട് വരിക, നിസ്സഹായതോടുകൂടി, അങ്ങേയറ്റത വിഷമത്തോടുകൂടി ലൂത്ത് നബി അലൈഹി സ്സലാം പറയുന്ന വചനമാണ് 80-ാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, ലൂത്ത് നബി അലൈഹി സ്സലാം പറയാണ്, ലൗ അന്നലി ബിക്കും, എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ബിക്കും ഖുവ്വത്തൻ, നിങ്ങളെ തടയുവാൻ ഉള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഔ അല്ലെങ്കിൽ ആവി ഇലാ റുക്കിനിൻ, എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സഹായമുണ്ടായിരുന്നെങ്കിൽ, ഒരു റുക്കിനുണ്ടായിരുന്നെങ്കിൽ, ശദീദ്, ശക്തനായ, അല്ലേ, സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ആശ്രയിക്കാൻ പറ്റിയ ശക്തൻ അള്ളാഹുവാണ്, ഒരു സംശയമല്ല. ആ അള്ളാഹുവിൽ ലൂത്ത് നബി അലൈഹി സ്സലാം ആശ്രയിച്ചിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വചനം അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഫഷ്തദ്ദ ഖൽഖു ഖലഖു ലൂത്തി അലൈഹി സ്സലാം, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ആ ഖലഖ്, അസ്വസ്ഥത, അങ്ങേയറ്റത്തെ അസ്വസ്ഥതയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. അല്ലേ, എനിക്ക് നിങ്ങളെ തടയാൻ, കായികമായി നിങ്ങളെ തടയാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ തടയുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു പിന്നെ അവലംബമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ശക്തനായൊരു സഹായി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, എങ്കിലും ഞാൻ അത് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു പോയിന്റിൽ പോലും മഹാനായ ലൂത്ത് നബി അലൈഹി സ്സലാം ആ ദുർനടപ്പിനോടോ ആ നാട്ടിലെ തിന്മകളോടോ ലൂത്ത് നബി അലൈഹി സ്സലാം സമരസപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയെ നിരന്തരം അദ്ദേഹം താക്കീതു ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനം കെടുത്താൻ ഓടി വന്നപ്പോൾ അവിടെയും ശക്തമായ നിലപാടാണ് ലൂത്ത് നബി അലൈഹി സ്സലാം സ്വീകരിച്ചിട്ടുള്ളത്. ലൂത്ത് നബി എല്ലാ വഴിയും, നാല് പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകിയില്ലേ, അലൈസമിങ്കും റജുലുൻ റഷീദ്. രണ്ടാമത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ മാന്യമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. മൂന്നാമത് പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തടയാൻ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തനായ സഹായി ഉണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നിലക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ ആ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹി സ്സലാം ആ ജനതയെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പം മലക്കുകൾ മറുപടി എന്താ? ഖാലു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, തീർച്ചയായും ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. ലൻ യസിലു ഇലൈക, അവർ നിന്റെ അടുത്തേക്ക് എത്തുകയില്ല, ആ ജനങ്ങൾക്ക് നിന്റെ അടുത്തേക്കെത്താൻ ആവില്ല. ഫ അസ്രി ബി അഹ്ലിക ബിഖ്തഇം മിനൽ ലൈലി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫ അസ്രി ബി അഹ്ലിക, നിന്റെ കുടുംബത്തെയും കൊണ്ട് നീ യാത്ര പുറപ്പെടണം ഈ രാത്രിയിൽ. എപ്പോൾ? ബിഖ്തഇം മിനൽ ലൈൽ, രാത്രിയുടെ ഒരു യാമത്തിൽ, ഒരു ഒരു ഘട്ടത്തിൽ. വലാ യൽതഫിത് മിങ്കും അഹദുൻ, നിങ്ങളിൽ നിന്നൊരാളും തിരിഞ്ഞു നോക്കരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാളും തീയരുത്, ഇങ്ങോട്ട് എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇല്ലംബ്രഅതക്, താങ്കളുടെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹ മാ അസ്വാബഹും, തീർച്ചയായും ആ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്, ആ ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്. ഇന്ന മൗഇദഹും സുബഹ്, തീർച്ചയായും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാകുന്നു, അല്ല അവർക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാണ്. എന്ത്? അവരെ ശിക്ഷിക്കാൻ പോണ സമയം ആ പുലർക്കാലമാണ്. ഇന്ന മൗഇദഹും അസുബഹ്, അതുകൊണ്ട് ആ സമയത്തിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. അലൈസ സുബഹു ബി ഖരീബ്, ആ ശിക്ഷ വന്നെത്തുന്ന പുലരി അത് വളരെ തൊട്ടടുത്തല്ലേ, ആ പ്രഭാതം അടുത്തു തന്നെയല്ലേ, അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകണം എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്സലാമിനെ അറിയിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അവരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുപോലെ ലൂത്ത് നബി അലൈഹി സ്സലാമിനും ഇത് മലക്കുകളാണെന്നുള്ള അറിയില്ല. അള്ളാഹു പിന്നെ അദൃശ്യങ്ങൾ, ഗൈബ് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അവസാനം മലക്കുകൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ലൂത്ത് നബിക്ക് അറിയുന്നത്, ബോധ്യപ്പെടുന്നത്. മറിച്ചായിരുന്നെങ്കിൽ ലൂത്ത് നബി അസ്വസ്ഥനാവുകയോ തൻ്റെ ജനതയോടിങ്ങനെ കേണപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മലക്കുകളാണ്, വരെ തൊടാൻ കഴിയില്ല എന്ന് വളരെ കൂളായിട്ട് ലൂത്ത് നബിക്ക് ഇരിക്കാൻ കഴിയും. പക്ഷേ ലൂത്ത് നബിക്ക് അറിയുന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദൃശ്യം, ഗൈബ്, അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടിമകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എന്നുള്ള പ്രധാന ഒരു വിഷയം ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉള്ള തങ്ങന്മാർ, ബീവിമാർ, ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പലരും വരാൻ പോണ കാര്യവും മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കുക? അത് ഇതിലേറ്റവും വലിയൊരു പാഠമാണ്. രണ്ടാമത്തത് തിന്മകൾ, അന്യായങ്ങൾ, അതിക്രമങ്ങൾ, തോന്നിയാസങ്ങൾ, ദുർനടപ്പുകൾ. ഇതൊന്നും അധികകാലം ഭൂമിയിൽ എന്തില്ല, വാഴുകയില്ല. അത് ചെയ്യുന്നവരുടെ പര്യവസാനം മഹാദുരന്തമായിരിക്കും എന്നുള്ളൊരു പാഠം കൂടി ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. മൂന്നാമത്തെ എന്താണ്, തിന്മകളുടെ സഹയാത്രികർ അതാരാണെങ്കിലും. ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയെപ്പറ്റി ഇവിടെ പഠിപ്പിച്ചു. അവർ ആ ജനങ്ങൾക്ക് ബാധിക്കുന്ന ശിക്ഷ പിടികൂടപ്പെടുന്നവരിൽ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചു. സൂറത്തു തഹ്രീമിൽ അള്ളാഹു നിഷേധികളായ രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് ഒന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയും രണ്ടാമത് ഈ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ ഈ ഭാര്യയെക്കുറിച്ചുമാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അള്ളാഹുവിൽ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമാണ് എന്നല്ലാഹു സൂറത്ത് തഹ്രീമിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് ലൂത്ത് നബി അലൈഹി സ്ലാമിനോട് ആ മലക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ലൂത്തെ നീ അസ്വസ്ഥനാകേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല, ഞങ്ങളെ തൊടാനവർക്ക് കഴിയില്ല, നിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല, ഈ രാത്രിയിൽ നിൻ്റെ അഹൽ കൊണ്ട് നിൻ്റെ കുടുംബത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെയും കൊണ്ട് ഈ രാത്രിയുടെ യാമത്തിൽ നീ ഈ നാട് വിട്ടു പോകണം, ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ പോകുന്ന യാത്രയിൽ സ്വാഭാവികമായും ഭാര്യയും കൂടെ പോകും, പക്ഷേ ഭാര്യ തിരിഞ്ഞു നോക്കും, ഭാര്യയെ ശിക്ഷ പിടികൂടും. അവർ തിന്മകളുടെ സഹയാത്രികയായിരുന്നു. അതിനുള്ള കാരണം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് അവർക്ക് വിവരം കൊടുത്തത് ഈ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു. ലി അന്നഹ തുഷാരിക്കു ഖൗമഹ ഫിൽ ഇസ്മ്, തിന്മയിൽ, കുറ്റത്തിൽ ആ ജനതയോട് പങ്കാളിയായിരുന്നു അവർ. മനസ്സിലായില്ലേ? ഫതദുല്ലുഹും അലാ അളിയാഫ് ലൂത്ത് ഇത് നസല ബിഹി അളിയാഫ്. ആ അതിഥികൾ ലൂത്ത് നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരം ആ ജനങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു എന്ന് ഇവിടെ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദിൻ്റെ 79 മുതൽ 81 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യമായ പതനം ഈ വിഷയമാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സൊലാഹി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ബർമീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഓരോ ജുദുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദേ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദായി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഖലമിൻ്റെ 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 102 മുതൽ 105 വരെ വചനങ്ങളുടെ പാരായണം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 2 സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും 3 സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറത്തു അത്തക്കാസുർ, സൂറത്തുൽ ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ അല അലിഹി വസാഹിബി അജ്മായൻ അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്തു തക്കാസുറാണ്. സൂറത്തു തക്കാസുർ, അതിലെന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. അൽഹാക്കുമു തക്കാസുർ, തക്കാസുർ അസ അലിഫ് ബ ത ഥ അക്ഷരാണ്. അപ്പം ശരിക്ക് ഉച്ചാരണം ശ്രദ്ധിക്കുക. തക്കാസുർ സ എന്ന് ഉച്ചരിക്കരുത്. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ സുമകല്ല സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഉൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ ലതറവുന്ന ഹലക. ആ പിന്നെ ലതസ്അലുന്ന നൂന് ശബ്ദമുള്ളതാണ്. പിന്നെ യൗമ ഇദിൻ അ, യൗമ ഇദിൻ അ തൻവീന് ശേഷം ഐനാണ്. അപ്പോൾ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോൾ യൗമ ഇദിൻ അ, യൗമ ഇദിൻ അനിൻ, യൗമഇദിൻ അനിൻ നഈം,
3: യൗമഇദിൻ അനിൻ നഈം.
2: ഓക്കോദാം.

0: ثم لتسألن يومئذ عن النعيم.
1: അവിടെ യോമ ഇതിൻ പറയുമ്പോഴേ യോ എന്ന് പറയുന്നത് യോ എന്നല്ല യാന്നാണ്, യാക്ക് ഫത്തഹാണ്. നമ്മൾ മാലിക് യൗമിദ്ദീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അത്. ഒന്നുകൂടി ഓതാം, സുമ്മ ഒന്നുകൂടി ഒപ്പം. ആ

അടുത്ത സൂറത്ത് അൽ ഖാരിഅ. അൽ ഖാരിഅത്തു വൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു അന്നാസു കൽ ഫറാശിൽ മബ്സൂസ് കൽ ഇഹ്നിൽ മൻഫൂഷ്. മൻഫൂഷ് ഇഖ്ഫാ ആണ്, നല്ലോണം മണിക്കുക. അമ്മാ മൻ സഖുലത്, അങ്ങനെ തെൻവിന് ശേഷം റാ ഒന്ന്. പിന്നെ അമ്മാമൻ ഖഫത്, അവിടെ ഇളഹാറാണ്, ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. മൻ ഖഫത്, ഒട്ടും ഉന്നത്തില്ലാതെ മൻ ഖഫത്. എങ്ങനെ മൻ ഖഫത്, എങ്ങനെ ഒട്ടും മണിക്കേണ്ടതില്ല. ആ ഗോദാം.

0: നമ്മള് മുഖവുരയിൽ ക്ലാസ് തുടങ്ങുമ്പോ പറഞ്ഞു, എന്ത്, അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ മണിക്കലും നീട്ടലും ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ. അടിസ്ഥാനം അക്ഷരങ്ങൾ കൃത്യമായിട്ട് ശരിയായ, ഇപ്പം നമ്മൾ നേരത്തെ കാഫ് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് ആ ശരിക്ക് ഉച്ചാരണം കൃത്യമായിക്കൊള്ളണം, അപ്പോഴേ അത് ഖിറാഅത്ത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂറത്ത് തക്കാസറും ഖാരിയും കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ സൂറത്ത് അത്തക്കാസുർ, സൂറത്തു ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. ഇവിടെ ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ലാ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക. യാ അയ്യുഹ ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമാലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനുത്തഖുല്ലാഹ്, ആമനു ഇത്തഖുല്ലാഹ്. ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം. ആമനുത്തഖുല്ലാഹ്, ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്. ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽ തൻദുർ, വൽ തൻദുർ അല്ല, വൽ തൻദുർ, വൽ തൻദു, വൽ തൻദുർ. സാക്കിനായ നൂന് ശേഷം ദാദാണ്, ഇഖ്ഫാം ബി ഗുന്ന. ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂന് സാക്കിനയും തൻവീനും. വൽ തൻദുർ, നഫ്സുമ്മ, നഫ്സുൻ തൻവീൻ, ശേഷം മീം, ഇത് ഖാം ബി ഗുന്ന. നഫ്സുമ്മ, നഫ്സുമ്മ, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിക്കണം. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്, മാ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു നഫ്സുമ്മ ഖദ്ദമത്, ഖദ്ദമത് അല്ല, ഖദ്ദമത്, ഖദ്ദമത് എന്നും പറയരുത്, താഇനെ ഖൽഖല ചെയ്യരുത്. ഖദ്ദമത് ലിഗദ്, ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം. ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത് ലിഗദ്, ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക. വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ്, അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് എന്ന് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇനിയോ ലിഗദ്യൂവത്തഖുള്ള, കൂട്ടി ഒതുകയാണെങ്കിൽ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഗദ്യൂവത്തഖുള്ള, ഇങ്ങനെ. ഇന്നല്ലാഹ, നൂന്നെ ശബ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ, ഖബീർ, ഖബീർ അല്ല, ഖ, ഖബീറും ബിമാ. തെൻവീന് ശേഷം ബാ, ഇഖ്ലാബ്, തെൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബീറും ബിമാ തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. അടുത്ത ആയത്ത് വലാ തകൂനു കല്ലദീന നസുല്ലാ, വലാ തകൂനു കല്ലദീന, കല്ലദീന അല്ല, കല്ലദീന നസുല്ലാഹ, നസുല്ലാഹ فأنساهم, نونن أفكتماكي منكرم, فأنساهم أنفسهم, സാക്കിന മീമിന് ശേഷം ഹംസ ഫഅൻസഹും അൻഫുസഹും എന്നുള്ളത് ഫഅൻസഹും മൻഫുസഹും എന്ന് പറയരുത്. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻഫുസഹും ഇഖ്ഫാ ബിഹുന്ന അൻഫുസഹും. ഉലായിക മദ് മുത്തസിൽ. ഉലായിക നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. ഹുമുൽ ഫാസിഖൂൻ. ഹുമുൽ ഫാസിഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. ഫാസിഖൂൻ ആവരുത്, ഫാസിഖൂൻ. അടുത്ത ആയത്ത്, ലാ യസ്തവി അസ്ഹാബുൻ നാർ. ലാ യസ്തവി. യസ്തവി തഅ്നെ കനപ്പിച്ചു ഉച്ചരിക്കരുത്, ലൈറ്റായിട്ട് ഉച്ചരിക്കണം. ലാ യസ്തവി. ലാ യസ്തവി അല്ല, ലാ യസ്തവി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തോ അല്ല, മുസ്തഖീം പോലെ. അസ്ഹാബു സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അസ്ഹാബ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം. അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുൻ നാരി. നൂൻ മുശദ്ദഗുന്ന. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. അസ്ഹാബുൻ നാരി വ അസ്ഹാബു. ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന. വ അസ്ഹാബുൽ ജന്ന. നൂന് ശബ്ദ് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന തഅ്ന് ഹഅ്ന് സുക്കൂൻ നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന. അസ്ഹാബുൽ ജന്നതി. അസ്ഹാബു സ്വാദ് ഹ. അൽ ജന്നതി നൂൻ മുശദ്ദഗുന്ന. ഹുമുൽ ഫായിസൂൻ മദ് മുത്തസിൽ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഹുമുൽ ഫായിസൂൻ. ഇങ്ങനെ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂനാണ്. ഒന്നും കൂടെ ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക.
2: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
1: سورة الحشر ليه 18, 19, 20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
4: പീസ് റേഡിയോ. أعوذ بالله من الشيطان الرجيم.
5: قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്തു വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
5: പീസ് റേഡിയോ പുലരിവെട്ടം.
4: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
5: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
4: പകച്ചു നിൽക്കാനാകാതെ
5: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
4: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
5: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
4: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
5: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
4: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
5: പീസ് റേഡിയോ പുലരിവെട്ടം,
4: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാവും. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം. نور على مر
1: الزمان تألقا وأضاء നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
1: വചനം 61. വഇലാ സമൂദ, സമൂദിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, സ്വാലിഹ, സ്വാലിഹിനെ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എന്റെ ജനങ്ങളെ, ഉഅബ്ദൂ, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും, ഗൈറുഹു, അവനല്ലാതെ. ഹുവ, അവൻ, അൻഷഅക്കും, നിങ്ങളെ ഉണ്ടാക്കി, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അധിവസിപ്പിക്കുകയും ചെയ്തു, ഫീഹാ, അതിൽ, ഫസ്തഗ്ഫിറൂഹു, അതിനാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുവിൻ. സുമ്മതൂബു, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇലൈഹി, അവങ്കലേക്ക്. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്, ഖരീബുൻ, സമീപസ്ഥനാണ്, മുജീബുൻ, ഉത്തരം ചെയ്യുന്നവനാണ്.

0: തമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്നു സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും എന്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാകുന്നു.
1: നൂഹ് നബി അലൈഹിസ്സലാമയും ഹൂദ് നബി അലൈഹിസ്സലാമയും അവരുടെ ജനങ്ങളെ ക്ഷണിച്ചതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാനമായ വിഷയം അതാണല്ലോ. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീടുള്ള മനുഷ്യരുടെ ജനനം മാതാപിതാക്കൾ വഴിയാണെങ്കിലും ഓരോരുത്തരുടെയും ബീജത്തിന്റെ ഉദ്ഭവം മണ്ണിൽ നിന്നാകുന്നു. അപ്പോൾ സൂറത്ത് ഹജ്ജിലെ 5-ാം വചനത്തിലും മറ്റും പറഞ്ഞതുപോലെ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നു തന്നെ. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന് അതിൽ നിങ്ങൾക്ക് നിവസിക്കുമാറാക്കുകയും ചെയ്തത് അള്ളാഹു മാത്രമായിരിക്കെ, അവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് ഈ വചനത്തിൽ സൂചന കാണാം.
2: വചനം 62. ഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹു, സ്വാലിഹേ, ഖദ് കുന്ത, തീർച്ചയായും നീ ആയിരുന്നു, ഫീനാ, ഞങ്ങളിൽ, മർജുവൻ, ഒരു അഭിലഷണീയൻ, ഖബുല ഹാദാ, ഇതിൻ്റെ മുമ്പ്, അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കുകയോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നത്, മാ യഅബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ, വ ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ, ഒന്നിനെപ്പറ്റി, തദ്ഊന, നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, മുരീബ്, ആശങ്കാജനകമായ.

0: അവർ പറഞ്ഞു, സ്വാലിഹേ, ഇതിനു മുമ്പ് തീർച്ചയായും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നവയെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളോട് വിരോധിക്കുകയോ? നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി നിശ്ചയമായും ഞങ്ങൾ ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാകുന്നു.
1: ഞങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇക്കാലം വരെ നീ. തറവാടിത്തം, ബുദ്ധിവൈഭവം, സ്വഭാവശുദ്ധി ആദിയായവയിലൊക്കെ സമാദരണീയനായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് സൽപ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നീ പഴയ മട്ടെല്ലാം മാറി ഞങ്ങളുടെ പിതാക്കൾ പൂർവികമായി ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊന്നും ആരാധിച്ചുകൂടാ എന്ന് വിലക്കുന്നു. ഈ പുതിയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയും സംശയവുമാണുള്ളത്. ഇതൊക്കെയായിരുന്നു ആ ജനതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് ലഭിച്ച മറുപടി. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടിയവരും സുസമ്മതന്മാരുമായിരിക്കുക പതിവാകുന്നു. പ്രവാചകത്വം സിദ്ധിച്ചു ജനങ്ങളെ സന്മാർഗത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും ക്ഷണിക്കുവാൻ തുടങ്ങുന്നതോടെയായിരിക്കും ജനങ്ങൾക്ക് അവരുടെ നേരെയുള്ള ഭാവം മാറുന്നത്. വിശ്വസ്തനായ മുഹമ്മദ് അഥവാ മുഹമ്മദുൽ അമീൻ എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പ്രവാചകത്വത്തിന് ശേഷം ഖുറൈശികൾ സ്വീകരിച്ച നയവും നിലപാടും പ്രസിദ്ധമാണല്ലോ.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
4: കച്ചവടക്കാരൻ,
3: അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള അവർ താരതമ്യമാണ് മാഷാല്ലാഹ്. നല്ലൊരു
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ലാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
5: Peace Radio, tuned to reality.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റെതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 77-78 വചനങ്ങൾ. മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഹൂദിലെ 77-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് അള്ളാഹു മലക്കുകളെ അയക്കുകയും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കുകൾ വരികയും ചെയ്യുന്ന ആ സന്ദർഭമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമകാലികനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ആദ്യം ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ സന്താനത്തെ ലഭിക്കുന്ന സന്തോഷവാർത്ത അറിയിക്കാൻ കൂടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലൂടെ വന്നത്. അവരെ തിരിച്ചറിയാതെ അവർക്ക് ഭക്ഷണമൊരുക്കി അവരെ സൽക്കരിച്ചു. പിന്നീട് അവർ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. അവരുടെ ആഗമന ഉദ്ദേശം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ ശിക്ഷിക്കൽ കൂടിയാണ് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യമുള്ള, അനുകമ്പയുള്ള, ഹൃദയവിശാലതയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് തർക്കിക്കുന്ന ഒരു രംഗം തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അവരെ ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ ഇനിയും ഒരു അവസരം കൂടി അവർക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആ മഹാപ്രവാചകൻ ആഗ്രഹിക്കുകയും, എന്നാൽ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള നിർദ്ദേശം, ഇബ്രാഹിം ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയുക, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുക, അത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണ്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. ലൂത്ത് നബിയുടെ ജനത അവർക്കൊരിക്കലും ഇനി നിർത്തിവെക്കാൻ പറ്റാത്ത, പ്രതിരോധിക്കാൻ പറ്റാത്ത ശിക്ഷ അവരിലേക്ക് വരികയാണ് എന്ന് ഇബ്രാഹിം നബിയെ മലക്കുകൾ അറിയിച്ചു. ഒരു ഫായിദയില്ല. അങ്ങനെ ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലുള്ള ആ മലക്കുകളുടെ വരവ്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത നമുക്കറിയാം സ്വവർഗരതിയുടെ, പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഒരു ഏറ്റവും ദുഷിച്ച, ഗുരുതരമായ പാപം കുറ്റം ചെയ്യുന്ന ഒരു ജനതയായിരുന്നു. അങ്ങനെ ഈ അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം തന്നെ പേടിക്കുകയാണ്. പേടിക്കുകയെന്ന് പറഞ്ഞാൽ ഈ അതിഥികളെ കണ്ടാൽ തൻ്റെ നാട്ടിൽ ദുർനടപ്പുകാർ ഇങ്ങോട്ട് ഓടി വരികയും തന്നെ മാനം കെടുത്തുകയും ചെയ്യും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വലമ്മാ ജാഅത്ത് റുസുലുന ലൂത്തൻ, വലമ്മാ ജാഅത്ത് വന്നപ്പോൾ, ചെന്നപ്പോൾ, റുസുലുന നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, റസൂലുൻ ജമ്മു റുസുൽ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സീ അബിഹിം വ ലോക്ക ബിഹിം ദർഅൻ, അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. സീ അബിഹിം വ ലോക്ക ബിഹിം, ആ മലക്കുകളെ, മലക്കുകളാണ് എന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ല. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ മനപ്രയാസമുണ്ടായി. ലോക്ക ബിഹിം, മനപ്രയാസമുണ്ടായി. അതേപോലെ അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ടായി. വഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ പ്രയാസകരമായ വിഷമകരമായ ഒരു ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അല്ലേ മലക്കുകൾ വരുന്ന രംഗമാണ്. യുഖ്ബിറു തആല അൻ ഖുദൂമി റുസുലിഹി മിനൽ മലായിക്ക, ഈ റുസുൽ എന്ന് പറഞ്ഞത് ആ മലക്കുകളാണ്. ഏത് മലക്കുകൾ? മിനൽ മലായിക്കത്തില്ലദീന ഫാറഖു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ അടുക്കലിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ മലക്കുകൾ. ആ മലക്കുകൾ ഇബ്രാഹിം നബി അറിയിച്ചിട്ടുണ്ട്. എന്ത്? അഅലമു ഇബ്രാഹീമ ബിഹലാക്കിഹിം, ഇബ്രാഹിം നബിയെ, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വരികയാണെന്നുള്ളത് ഇബ്രാഹിം നബിയെ ആ മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രി എന്ത് ചെയ്യും? അത് സംഭവിക്കും അല്ലേ. എന്ത്? ബിഹിലാക്കില്ലാഹി ഖൗമ ലൂത്തിൻ ഹാദിഹില്ലേല, ഈ രാത്രിയിൽ എന്ത് ചെയ്യും? ലൂത്ത് നബിയുടെ ജനത ശിക്ഷ ഏറ്റുവാങ്ങും എന്നുള്ള കാര്യം മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? അവരുടെ രൂപം അല്ലേ, വറദു അലൈഹി വഹും ഫി അജ്മലി സൂറത്തിൻ തുകൂനു, വളരെ സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. അല ഹൈഅത്തി ശുബ്ബാനിൻ ഹിസാനിൽ വുജൂഹ്, മുഖസൗന്ദര്യമുള്ള യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു പരീക്ഷണം കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് കൂടിയാണ് അല്ലേ. ഇബ്തിലാ അൻ മിൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണാണത്. അള്ളാഹ്ക്ക് വളരെ വ്യക്തമായ ഹിക്മത്തുകൾ, അല്ലാതുൽ വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ, എല്ലാത്തിലും അള്ളാഹുവിന് എന്തുണ്ട്? അങ്ങേയറ്റത്തെ ഹിക്മത്തുകളുണ്ട്, യുക്തികളുണ്ട് അള്ളാഹുവിന്. പക്ഷേ ഇവരുടെ കാര്യം ആലോചിച്ചിട്ട് ലൂത്ത് നബിക്ക് വലോഖത്ത് നഫ്സുഹു ബിസബബിഹിം, കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അതിഥികളാണ്. ആ അതിഥികളെ കണ്ടാൽ എന്ത് ചെയ്യൂല? അദ്ദേഹത്തിൻ്റെ ജനത വെറുതെ വിടൂല. ആ ജനത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഓടിവരും അല്ലേ. അത് അങ്ങേയറ്റത്തൊരു അപമാനത്തിന് അദ്ദേഹം വിധേയനാകും. അത് അതാലോചിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അതെങ്ങനെ പ്രതിരോധിക്കും, തൻ്റെ ജനതയെ എങ്ങനെ പ്രതിരോധിക്കും, അവരെ തൊട്ട് എങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള മലക്കുകളാണ് ഇവർ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്കും അറിയില്ല, ലൂത്ത് നബിക്കും ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പിന്നെന്ത് സംഭവിക്കുന്നത്? വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത് ഖാല

വമിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു. യഅമലൂന സയ്യിആത്ത്, അവർ ദുർനടപ്പുകാരായിരുന്നു. ദുർനടപ്പുകാർ പറഞ്ഞാൽ അവർ സ്വവർഗ രതി ചെയ്യുന്ന ആളുകളായിരുന്നു. പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ഗുരുതരമായ പാപം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ കണ്ട് ആ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ അടുത്തേക്ക് തൻ്റെ നാട്ടുകാർ ഓടി വരികയാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നത് ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹാ ഉലാ ഇ ബനാത്തി, ഇതാ എൻ്റെ പെൺമക്കളിതാ, ഹുന്ന അത്തുഹറു ലക്കും, ഹുന്ന അവർ എൻ്റെ പെൺമക്കൾ, അത്തുഹറു അവരാണ് ഏറ്റവും പരിശുദ്ധിയുള്ളവർ, ലക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിക്കാലോ. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹുസൂനി, നിങ്ങളെന്നെ അപമാനിക്കരുത്. ഫീ ലൈഫി, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ. അലൈസമിങ്കും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ, ഒരു പുരുഷനും, റഷീദ്, വിവേകമുള്ള ഒരാളും നിങ്ങളെ കൂട്ടത്തിലില്ലേ. അപ്പോൾ ഈ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലായിട്ടില്ല? ലൂത്ത് നബിയുടെ ജനതക്കും മനസ്സിലായിട്ടില്ല അത് മലക്കുകളാണെന്നുള്ളത്. അവരെന്താ ചെയ്തത്? യുഹറൂന ഇലൈഹി, അല്ലെങ്കിൽ അതായത് യുബാദിറൂന, യുസിരിയൂന, വളരെ ധൃതിപ്പെടിപ്പെട്ട് ഇവരെ പറഞ്ഞപ്പോൾ ഓടി വരികയാണ് അവർ. യുരീദൂന അലിയാഫഹു ബിൽ ഫാഹിഷ, എന്താണ് ആ വരവിൻ്റെ ഉദ്ദേശം? ലൂത്ത് നബിയുടെ വീട്ടിലുള്ള അതിഥികളെ മ്ലേച്ഛമായ കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഓടി വരുന്നത്. അല്ലത്തിക്കാനു അമലൂനഹ, അതവർ ഇതിനു മുമ്പേ ചെയ്യുന്ന വൃത്തികേടും ദുർനടപ്പുമാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ഖബ്ലുക്കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പന്നെ ഈ ഫാഹിഷത്ത് അവർ ചെയ്തിരുന്നു. എങ്ങനത്തെ ഫാഹിഷത്ത്? അല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് ഇതിനു മുമ്പ് ഒരാളും ചെയ്യാത്ത ഈ തോന്നിയാസം, ഈ വൃത്തികേട്, ഈ മ്ലേച്ഛമായ കാര്യം തുടങ്ങി വച്ചവരാരാണ്? ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ജനതയാണ്. അപ്പോൾ ലൂത്ത് നബി അവരോട് കേണപേക്ഷിക്കാണ്, യാ ഖൗമി ഹാ ഉലാ ഇ ബനാത്തി ഹുന്ന അത്തുഹറു ലക്കും, എൻ്റെ അതിഥികളെ, എൻ്റെ അതിഥികളെക്കാളും ഈ അതിഥികളെ മാനം കെടുത്തുന്ന, എന്നെ അപമാനിക്കുന്ന ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം കഴിച്ചു തരാലോ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ, അങ്ങനെ നിങ്ങളെന്ത് ചെയ്യും? അള്ളാഹനെ സൂക്ഷിക്കൂ, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്താതിരിക്കൂ. വലാ തഹ്സൂനി ഇൻദഹും, അലൈസമിങ്കു, നിങ്ങളെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനുമില്ലെന്ന് വെച്ചാൽ ഈ തോന്നിയാസം തടയുന്ന, അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, ഇത് ചെയ്യരുതേ എന്ന് പറയാൻ, ഫയൻഹാക്കും, അതിനു പറ്റിയ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ, ഒരു നന്മ പറയുന്ന, തിന്മയെ വിരോധിക്കുന്ന ഒരാൾ പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പിന്നെ വളരെ കേണ് ചോദിക്കുകയാണ്. പിന്നെ ഏതായാലും ലൂത്ത് നബി അലൈഹിസ്സലാമിനും ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിനും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല ഇതല്ലാൻ്റെ മലക്കുകളാണ്. അതുകൊണ്ടാണ് പിന്നെ മലക്കുകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു പേടിൻ്റെ ആശങ്കൻ്റെ വിഷയമല്ല, അത് ലൂത്ത് നബിക്കും മനസ്സിലായിട്ടില്ല. ഖുർആൻ വേറെ സൂറത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ നിങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്ത് നിനക്കറിയില്ലേ നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. ഇന്നക്ക തഅലമു അന്ന നിസാഅന ലാ അറബലന ഫീഹിന്ന വല നസ്തഹീഹിന്ന, ഞങ്ങൾക്കൊരു താല്പര്യമില്ല നിൻ്റെ പെൺമക്കളെയോ സ്ത്രീകളെയോ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നെന്ത് ചെയ്യുന്നുണ്ട്, വ ഇന്നക്കല തഅലം മനുരീദ്, ഞങ്ങളുടെ ആവശ്യം എന്താന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ ലൂത്തെ. ലൈസലന ഖുറദുൻ ഇല്ലാ ഫിദ്ദുക്കൂർ വ അൻത തഅലം ദാലിക്, നിനക്കറിയാക്കളെ നിൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ദുക്കൂറുകൾ, പുരുഷന്മാരെയാണ് ആവശ്യം എന്നുള്ള കാര്യം നിനക്കറിയാലോ, പിന്നെന്തിനാ നീ ഞങ്ങളോട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് ആ ജനത

0: ഇതേ വിഷയം വേറൊരു അധ്യായത്തിലൂടെ അവരുടെ സംസാരം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ വ്യക്തമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനത അഭിമുഖീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു മഹാപ്രവാചകൻ അവരെ ശക്തമായി ഓർമ്മപ്പെടുത്തി താക്കീത് ചെയ്തു, എന്നിട്ട് ലോകത്തൊരാളും ചെയ്യാത്ത ദുർനടപ്പും തോന്നിയാസവും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ വരികയാണ്. തീർച്ചയായും ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, 77-ാമത്തെ വചനവും 78-ാമത്തെ വചനവും. 77-ാമത്തെ വചനത്തിൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരികയാണ്. സ്വവർഗരതിക്കാരായ മ്ലേച്ഛന്മാരായ അദ്ദേഹത്തിൻ്റെ ജനതയുടെ അവസ്ഥ അറിയുന്ന അദ്ദേഹം തൻ്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മനപ്രയാസപ്പെടുന്ന രംഗമാണ് 77-ാമത്തെ വചനത്തെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 78-ാമത്തെ ആയത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അതിഥികളെക്കുറിച്ചറിയുമ്പോൾ ആ നാട്ടുകാർ, ദുർനടപ്പുകാരായ നാട്ടുകാർ ധൃതിപ്പെട്ട് ഓടി, അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഓടി വരുന്നതും അവരോട് ലൂത്ത് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നതുമാണ്. തീർച്ചയായും ഈ രണ്ട് വചനങ്ങളും നമ്മൾ മനസ്സിലാക്കുക, അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന് മാത്രം അദൃശ്യമറിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യവും ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന അതിഗുരുതരമായ ശിക്ഷ എന്താണെന്നും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കും. ആത്യന്തികമായ വിജയം നന്മക്ക് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, അവതരണം ജംഷീർ സുലാഹി, സൂറ ഹൂദ് 77-78 വചനങ്ങൾ, മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള ഭാഷാന്തരം. പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം. എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് ഫത്ഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാകുംല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തു ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أن

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഓരോ ദിവസവും ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും കേൾക്കുവാൻ നമുക്ക് അവസരമൊരുക്കുന്ന ഖത്മുൽ ഖുർആനിൽ ഇന്ന് 16-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അല്ലാഹി യസീറാ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അത്തൗബ. പാരായണം നിർവഹിച്ചത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 102 മുതൽ 105 വരെ വചനങ്ങളുടെ പാരായണം.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യന്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ സൂറത്തുകളാണ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്സഹ്ബി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സൂറത്തുൽ ഫീൽ വരെ ഓതി പഠിച്ചു. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. മക്കളെ ഓതാം. ആ

അതിലുള്ള ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പറയാം. വൈലുല്ലി, അവിടെ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഒട്ടും ഗുന്നത്തില്ലാതെ ഉച്ചരിക്കുക. പിന്നെ ഹുമസത്തില്ലുമസ, അതും അതുപോലെ തന്നെ ഇദ്ഗാം ബിലാ ഗുന്ന. പിന്നെ മാലൗവ, എങ്ങനെ മാലൗവ, ആ വാവിന് ശബ്ദം വേണം, അതുപോലെ ഗുന്നത്തും വേണം. അത് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മാലഹു, അവിടെ ചെറിയൊരു മദ് വേണം. പിന്നെ കല്ലാലയുംബ, നൂന് മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്.

0: ലയുംനല ലയുംബദന്ന
1: ലയുംബദന്ന
0: ആ നൂനിശബ്ദത്തിൽ നല്ല മണിക്കണം. പിന്നെ മാദറാക്കും അൽഹുത്തമ നാറുല്ലാഹിൽ മുഖദ ലതിത്തൽ ഇന്നഹ അലൈഹിം, അത് അലൈഹിം മീം രണ്ടും ഒന്നിച്ച് വന്നുകൊണ്ട് ഫി അമദിം മുമദ്ദദ അമദിം മുമ അതും ഇതുകാം ബിഗുന്ന.

നേരത്തെ പറഞ്ഞ പോലെ ലയുംബ ഒന്നുകൂടി ആയത്ത് മുഴുവൻ ഓതണം. തെറ്റ് ലയും എന്ന് പറയുമ്പോൾ മീം ഉച്ചരിക്കുന്നത് രണ്ട് ചുണ്ടും കൂട്ടുമ്പോഴാണ്. അപ്പം ആദ്യം തന്നെ ചുണ്ട് കൂട്ടരുത്, അവസാനം ചുണ്ട് കൂട്ടുക. കല്ല ഇങ്ങോട്ട് നോക്കാം രണ്ടാളും.

ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്ർ വൽ അസ്ർ റാ തഫ്ഹീമാണ്, നമ്മൾ ഉദാഹരണത്തിൽ പഠിച്ചതാണ് വൽ അസ്ർ. പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന നൂൻസാക്കിനക്ക് ശേഷം സീന്. അപ്പോൾ എന്താ നിയമം? യഹ്ഫ മീൻശരി പോലെ ഇൻസാന. അങ്ങനെ ലഫി ഖുസർ, അതും റാ തഫ്ഹീം. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.

0: പ്രയാസം കൂടാതെ തോത്താലോ അല്ലേ? ശ്വാസം
1: കിട്ടായിട്ടോ?
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഹുമസ, സൂറത്തുൽ അസർ എന്നീ രണ്ട് സൂറത്തുകളാണ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ.

0: മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഈ ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ പാരായണം നമുക്ക് ശ്രവിക്കാം. ഇന്ന് സൂറ ഇസ്റ 53 മുതൽ സൂറ കഹ്ഫ്. പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്ഷുറൈം.

0: യൗമ.
1: നാം ഇതുവരെ കേട്ടത് തൻസീൽ, ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ ഖുർആൻ പാരായണം, സൂറ ഇസ്റ 53 മുതൽ സൂറ കഹ്ഫ് പാരായണം നിർവഹിച്ചത് സൗദ് അഷ്ഷുറൈം.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹ്സീനിലൂടെ ഹാഫിദ് അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
6: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട

0: തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന വല്ലസീന എന്നോ വല്ലദീന എന്നോ അല്ല, വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന വാവിന് ശബ്ദുണ്ട്, അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വൗദ്ദാറ അല്ല, തബവ്വൗദ്ദാറ അല്ല, തബവ്വഉദ്ദാറ. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന, ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ. എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ.
1: തബവ്വഉദ്ദാറ والإيمان والإيمان لا والإيمان من قبلهم من قبلهم لا من ق
0: نون ساكنك ششم قاف وندال نونين أفكت ما كماني كرم قاف استعلاء عند أكشرمان أدوا سوربارة تلو جريك عند أكشرمان أدو قند أدين دي كود ورن غن أدوم سوربارة تلاكون شدكنا
1: من ق من قبلهم با إنه قلقل چيرم قب من قبلهم يحبون يحبون يحبون الا ح
0: തൊണ്ടയുടെ മധ്യഭാഗം
1: يحي يحبون من هاجر من ها
0: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. നൂനിനെ കൃത്യമായിട്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം.
1: മൻ ഹ മൻ ഹാജറ ഇലൈഹിം മൻ ഹാജറ ഇലൈഹിം ഇലൈഹിം വല
0: സാക്കിന മീമിന് ശേഷം വ രണ്ട് ചൂണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
1: ഇലൈഹിം വല വല യജിദൂന വല യജിദൂന
0: ജീമിന് കെസറാണ്.
1: വല യജിദൂന
0: അലം യജിദിക്ക ഇത് കേട്ടിട്ടുണ്ടാവും. അലം യജിദിക്ക തീമൻ അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹർക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
1: വലാ യജിദൂന ഫീ സുദൂരിഹിം സ സ്രീ സു ഫീ സുദൂരിഹിം ഫീ സുദൂരിഹിം
0: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഇലാ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
1: ഫീ സുദൂരിഹിം ഹാജതൻ ഹ
0: തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്. ഹാജത്തല്ല,
1: ഫി സുദൂരിഹിം ഹാജതൻ ഹാജതം മിമ്മ
0: തൻവീന് ശേഷം മീം തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിക്കണം, ഇദ്ഹാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ.
1: ഹാജതം മിമ്മ
0: ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം.
1: മിമ്മ ഊതു
0: മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കദർ നീട്ടാവുന്ന മദ്ദ്.
1: മിമ്മ ഊതു വയുസിറൂന
0: വയുസിറൂന അല്ല, സ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ്. സ ഒരിക്കലും സീനാവരുത്. യുസിറൂന അല്ല,
1: യുസിറൂന വയുസിറൂന വയുസിറൂന.
0: സ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട്, ദാലിനേക്കാൾ കൂടുതൽ വരണം.
1: വയുസിറൂന അലാ അൻഫുസിഹിം
0: മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ.
1: അലാ അൻഫുസിഹിം അൻഫു
0: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
1: അൻഫുസിഹിം അൻഫുസിഹിം വലോ
0: സാക്കിന മീമിന് ശേഷം വ ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക.
1: വലൗ കാന ബിഹിം ഖസാസ
0: ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖ, ശേഷം സ്വാദാണ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്.
1: ഖസാസ
0: ഇവിടെ ഖസാസ എന്ന് പറയരുത്,
1: ഖസാസ. വലൗ കാന ബിഹിം ഖസാസ
0: നിർത്തുമ്പോൾ ഖസാസ ഇന് സുക്കൂൺ നൽകിക്കൊണ്ട് ഹാഇൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം.
1: ഖസാസഹ വമൻ യൂഖ
0: സാക്കിന നൂന് ശേഷം യാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: വമൻ യൂഖ
0: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഷുഹ നഫ്സി ഷുഹ ഷുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം ശബ്ദമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം.
1: വമൻ യൂഖ ഷുഹ നഫ്സി ഫഉലൈക
0: മദ്ദമുത്തസിൽ ഫഉലൈക ഫഉലൈക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക. ഹംസയൊന്നും കാണുന്നില്ല. ഫഉലൈക ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് കോതിപ്പോവും. അങ്ങനെയല്ല,
1: ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
0: ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖർജ ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
1: والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
0: سورة الحشر ليه 9-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിൻ്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ, അടിത്തറകൾ. പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക, കർമ്മസരണി. പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
7: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജംഷീർ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ശുഐബ് قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം. സൂറത്തുൽ ഹൂദിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ഈ ഭൂമിയിൽ ശിക്ഷിച്ചു കളഞ്ഞ ആ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്ന് താന്തോന്നികളായി സ്വവർഗ രതി എന്ന ലോകത്താരും ചെയ്യാത്ത ഏറ്റവും വലിയ വൃത്തികേട് തുടങ്ങിവെച്ച ആ ജനത, അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം താക്കീത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ധിക്കാരികളായി താന്തോന്നികളായി അവർ ജീവിച്ചപ്പോൾ അള്ളാഹുവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 81-ാമത്തെ വചനത്തിലൂടെ ആ വിഷയം അള്ളാഹു നമ്മളെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുന്ദരന്മാരായ മനുഷ്യരൂപത്തിൽ, യുവാക്കളുടെ രൂപത്തിൽ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. ഈ വിവരം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു, അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ സങ്കടത്തോടുകൂടി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകികളില്ലേ? നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരുമല്ലോ, നിങ്ങളെന്നെ മാനം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വന്ന അതിഥികൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന ഗൈബിയായ ഒരു വിവരം അവർ പറയുന്നതിൻ്റെ മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വേവലാതിയും ഈ അസ്വസ്ഥതയും ഈ പ്രയാസവുമൊക്കെ ദുഃഖവും. പക്ഷേ അവർ പറഞ്ഞു, ലൂത്തെ നീ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്, അവർക്ക് ഞങ്ങളുടെ അടുത്തെത്താനോ ഞങ്ങളെ തൊടാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നീ വിശ്വാസികളെയും കൂട്ടി ഈ നാട് വിട്ടു പോകണം. നിങ്ങളെന്നൊരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും താങ്കളുടെ ഭാര്യ ഒഴികെ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ പ്രഭാതത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്രഭാതം വളരെ അടുത്തല്ലേ? അലൈസ സുബ്ഹു ബിഖരീബ് എന്ന് 81-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അങ്ങനെ ആ ജനതയെ എന്ത് ചെയ്തു അള്ളാഹു? ഫലമാ ജാഅ അംറുന ജഅൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹ ഹിജാറത മിൻ സിജ്ജീലിൻ മൻദൂദ്. എന്നിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചു. നമ്മുടെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിയപ്പോൾ ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ചു. ആലിയഹ എന്നാണ് അതിൻ്റെ മുഗൾ ഭാഗം, സാഫിലഹ അതിൻ്റെ താഴ്ഭാഗത്താക്കി. പിന്നെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ശിക്ഷയുടെ അടയാളങ്ങൾ വെക്കപ്പെട്ട അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ വർഷിക്കും ചെയ്തു. അവരങ്ങോട്ട് നാമാവശേഷമാക്കി. ആ കല്ലുകൾ മുസവ്വമത്തൻ ഇൻദ റബ്ബിക്, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, പ്രത്യേക അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. വമാഹിയ മിനൽ ളാലിമീന ബിബഈദ്, അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല, അത് വളരെ തൊട്ടടുത്തന്നുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കാരണം വളരെ വ്യക്തമാണ്, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹു നിഷിദ്ധമാക്കിയത് അവർ ജീവിതത്തിൽ എമ്പാടും കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ അവർ അനുസരിച്ചില്ല, ആ പ്രവാചകനെ അവർ ധിക്കരിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ കാലത്ത് നമുക്ക് ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു വിഷയമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ അവസ്ഥയും അതിനല്ലാഹു ശിക്ഷിച്ചതും. കാരണം പുതിയ കാലത്ത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലത്ത് LGBTQ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പത്രങ്ങളിലൂടെ പുതിയ കാലത്ത് നമ്മളെമ്പാടും കേൾക്കുന്നതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൂടെ, സിലബസുകളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ പല തരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതേപോലെ മഴവിൽ നിറങ്ങൾ അതിന് പ്രത്യേകം നൽകി ചാർത്തിക്കൊടുത്ത് പ്രൈഡ് ജാഥകൾ നടത്തി ഈ വലിയ ഗുരുതരമായ ഈ സ്വവർഗ ഭോഗത്തെ അതിനെ മാന്യവൽക്കരിക്കുന്ന, അത് ഒരു പുരോഗതിയുടെ അടയാളമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോട് മാനസികമായി എന്തെങ്കിലും അടുപ്പം തോന്നുന്നവർ, അവരോർക്കേണ്ടത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെക്കുറിച്ചാണ്. പുതിയ കാലത്ത് കുറേ പഠനങ്ങൾ വന്നു, ലൈംഗിക ജന്യമായ മാരക രോഗങ്ങൾ, എയ്ഡ്സ് പോലെ, സിഫിലിസ് പോലെ, ആ രോഗങ്ങളുടെയൊക്കെ കാരണം, അതേപോലെ പിന്നെ പുതിയ ഒരു തരം ഇൻഫ്ലുവൻസ ഈ ആധുനിക കാലത്ത് വന്നു, ഒരു മങ്കി പനി പോലുള്ളൊരു സംഗതിയൊക്കെ. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം പറയുന്നത് ഈ സ്വവർഗരഥി, അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ആധുനിക ശാസ്ത്രം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിക്കുന്ന വാർത്തയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിനെ പുരോഗതിയായി അവതരിപ്പിക്കുക, കോടതികൾ അതിന് എന്ത് ചെയ്യാണിപ്പോൾ അംഗീകാരം കൊടുക്കണം. അതൊക്കെ മാനുഷികമായ അവസ്ഥയാണ്. ഒരാൾക്ക് ഒരാണിന് ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം തോന്നണമെങ്കിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം കൊടുക്കുക. ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെ താമസിക്കാനും വിവാഹ ജീവിതം പോലെ നയിക്കാനും താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനനുവാദം കൊടുക്കുക. അതൊക്കെ ഒരു വലിയ കാര്യമായി ചിത്രീകരിക്കുക. അവരുടെ മാതാപിതാക്കൾ കരഞ്ഞ് ആവശ്യപ്പെട്ടാൽ പോലും പ്രായപൂർത്തിയെത്തിയ ആളുകളാണെങ്കിൽ കോടതി അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ ഇത് കുടുംബങ്ങളിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അത് ഈ അവസ്ഥയിലൂടെ ഈ സ്വവർഗ വിവാഹത്തെയും സ്വവർഗ സംഭോഗങ്ങളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ച ആധുനിക കാലത്തു തന്നെ യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലെയും ദുരന്തത്തിൻ്റെ കഥകളും ചിത്രങ്ങളും നമുക്കെമ്പാടും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ശരിക്കും അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് എമ്പാടും ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഭൗതികമായി, സാമൂഹികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഈ സ്വവർഗരതി കൊണ്ടും സ്വവർഗ സംഭോഗങ്ങൾ കൊണ്ടും രാജ്യത്തും നാടിനും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറം അത് പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും അതിനെ പ്രകൃതി വിരുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രകൃതി വിരുദ്ധമായ ഈ സംഗതിക്കാണ് വേണ്ടിയിട്ടാണ് പുതിയ കാലത്ത് ചിലർ കൊടി പിടിക്കുന്നതും കുടപിടിക്കുന്നതുമൊക്കെ. അതിൻ്റെ അപ്പുറം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളെ പ്രത്യേകം നിശ്ചയിച്ച് അള്ളാഹുവിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, ശിക്ഷയുടെ അടയാളങ്ങൾ ചാർത്തിയ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ, ദേശത്തിൻ്റെ അടയാളങ്ങൾ മുദ്രണം ചെയ്ത, ചൂളവെക്കപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട് അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ട്, ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് ലൂത്ത് നബിയുടെ ജനതയുടെ ചരിത്രം അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹൂദിൻ്റെ 84-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് മറ്റൊരു ജനതയുടെ, മറ്റൊരു മഹാപ്രവാചകൻ്റെ വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മദിയൻ ദേശക്കാരും ആ നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ച അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ്റെയും ചരിത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേതാനും വചനങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം ലൂത്ത് നബിയുടെ ജനതയുടെ അവസ്ഥ വിശദീകരിച്ചു. അതിൻ്റെ തൊട്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രബോധനങ്ങളും അല്ലാഹു വ്യക്തമാക്കി തന്നു. അതിനു മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ചരിത്രങ്ങളും, അതിൻ്റെയും മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളും, അങ്ങനെ ഈ ഭൂമിയിൽ അല്ലാഹു നിയോഗിച്ച പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ, ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനത, ആ ജനതകൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ധാർമ്മികമായ അവസ്ഥകൾ, അവിടേക്ക് പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയത്, താക്കീതു ചെയ്തത്, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്, അതിന് തിരിച്ചുള്ള അവരുടെ പ്രതികരണം, മറുപടികൾ, അവസാനം അവരെത്തിപ്പെട്ട പരിണിതി, ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസം സ്വീകരിച്ച് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് നിന്ന ആളുകൾ, അവരവസാനം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തീരത്ത് എത്തിപ്പെട്ടത്, എല്ലാം നമുക്ക് നൽകുന്ന ചിത്രങ്ങൾ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്നത് വളരെ വലിയ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ശരിക്ക് ഈ ഖുർആനിനെ മുന്നിൽ വെച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക്, അയാളുടെ മുമ്പിൽ കൂരിരുട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യന്, ആ കൂരിരുട്ടിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഴികളും ഭീകര സർപ്പങ്ങളും കല്ലും മുള്ളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്ന കാറ്റും കൂടും നിറഞ്ഞ ഒരു കൂരിരുൾ നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതിശക്തമായൊരു പ്രകാശത്തിൻ്റെ ഒരു സഹായവും ഒരു സുരക്ഷിതമായൊരു വഴിയും തെളിഞ്ഞു കിട്ടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെയാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരാൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ മനസ്സിലായി അതിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. കാരണം ഈ ദുനിയാവിലെ ജീവിതം കാറ്റും കോളും നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളുടെ ഒരു ലോകമാണ് ഈ ദുനിയാവ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമല്ല. അവിടെ ഒരു വെളിച്ചം, ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടുകയാണ്, ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വഴി, ഒരു തെളിഞ്ഞ വഴി. എന്നിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് എത്തിപ്പെടുന്നതോ ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരവസ്ഥ, അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പ്രധാനമാണ്. വളരെ വലിപ്പത്തിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതുകൊണ്ട് കിട്ടുന്ന നേട്ടം തിരിച്ചറിഞ്ഞ് ഈ ഖുർആനിനെ സ്വീകരിക്കുന്നവർക്കാണ് സത്യത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതിങ്ങനെ പാരായണം ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല ഈ പരിശുദ്ധ ഖുർആൻ, അത് ജീവിതത്തിൽ ഒരു വഴിയായി ഒരു മാർഗമായി സ്വീകരിക്കാനുള്ളതാണ്. ആ അതിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് അത് നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതത്തെ കയറ്റി നിർത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കുളിര് കിട്ടുക, സന്തോഷം കിട്ടുക. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുളിര് അള്ളാഹു പകരുന്നത്, വെളിച്ചം അള്ളാഹു പകരുന്നത് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച ജനപദങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വെളിച്ചത്തിൻ്റെ വഴികളും ഇവിടെ ചരിത്രങ്ങളിലൂടെ പരസൂറത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയാണ് അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അതി ഗുരുതരമായ ഇരുണ്ട വഴികളിലൂടെ, തിന്മകളുടെ വൃത്തികേടുകളുടെ മ്ലേച്ഛമായ ഗർത്തങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അവിടെ ആ ഇരുട്ടിൽ നിന്ന്, ആ മ്ലേച്ഛതയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവരെ സമാധാനത്തിൻ്റെ, ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരു പ്രകാശതീരത്തേക്ക് ക്ഷണിക്കാനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സത്യത്തിൽ വന്നത്. പക്ഷേ ആ ലൂത്ത് നബിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തവർ വളരെ കുറച്ചാളുകളെ ഉണ്ടായതുള്ളൂ. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ ഈ നന്മയുടെ, വെളിച്ചത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ലൂത്ത് നബിയുടെ ചരിത്രമാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അദ്ദേഹത്തിൻ്റെ ജനതയെ ക്ഷണിച്ച രീതിയും ആ ജനത സ്വീകരിച്ചിരുന്ന തിന്മകളും അവർ സഞ്ചരിച്ച അബദ്ധമായ വഴികളും അതിനെതിരെ അദ്ദേഹം ദഅവത്ത് നടത്തിയതുമൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വഇല മദിയന അഖാഹും ഷുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈരിൻ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത് എന്ന് തുടങ്ങുന്ന ഈ വചനമാണ് 84-ാമത്തെ വചനമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ വചനം മുതൽ നമുക്ക് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ

0: ദേവസന്തം സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ജംഷീർ സൊലാഹി. ജസാക്കുമുല്ലാ ഖൈർ.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിലും, സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലും നാം കേൾക്കുന്നു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഇവിടെ സമാപിക്കുന്നു. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിൽ. സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലുമാണ് നാം കേട്ടത്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിനെ ആസ്പദമാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്ന ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിൽ ഇന്നത്തെ അവതാരകനായി നമ്മോടൊപ്പം ആദിൽ അബ്ദുൽ ഫത്താഹ്, കൂടെ ഫാത്തിമ കാസർഗോഡ്, സൈനബ് മുഹമ്മദ് റഫീഖ്, നാസിം അബ്ദുൽ നാസർ എന്നീ മിടുക്കരായ വിദ്യാർത്ഥികൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മളെല്ലാ ഞായറാഴ്ചകളിലും ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. കുറേ കോളർമാർ നമുക്കുണ്ട്, അതിൽ കുറേ വിജയികളും ആയിട്ട് കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അതിൽ സന്തോഷമുണ്ട്. പീസ് റേഡിയോക്ക് പറയാനുള്ളത്, നമ്മളെ പരിചയത്തിലുള്ള കുറേ കുടുംബക്കാർ, അവരെ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. അവർക്ക് ഈ പീസ് റേഡിയോ അറിയായിരിക്കും, പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയുണ്ടാവില്ല. അപ്പം നമ്മൾ അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതിൽ കൂടുതൽ കുട്ടികൾ വിളിക്കണം. വിളിക്കുന്നതിൻ്റെ ഗുണം പറഞ്ഞാൽ, നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും അതൊരു മോട്ടിവേഷനായിട്ട് ആ കുട്ടികൾക്ക് മാറും. അപ്പോൾ ഇൻഷാല്ലാ, ഇപ്പോൾ നമ്മളെല്ലാ ആഴ്ചകളിൽ നടന്നു പോകുന്നതുമാതിരി ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ.
1: ഫാത്തിമ, ഓക്കെ. ഫാത്തിമ മാത്രമേ ഉള്ളൂ പേര്?
2: അല്ല, ഫാത്തിമ മുഹമ്മദ് റഫീഖ്.
1: ഫാത്തിമ മുഹമ്മദ് റഫീഖ്, ഓക്കെ. ഫാത്തിമ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നാട്ടിൽ എവിടെയാണ് സ്ഥലം?
2: കുമ്പള.
1: കുമ്പള, ഓക്കെ. ഏതാണ് ജില്ല? കുമ്പള ഏതാണ് ജില്ല വരുന്നത്?
2: കാസർഗോഡ്.
1: ഓക്കെ, കാസർഗോഡ്. ആ, കഴിഞ്ഞൊരു കോളറും കാസർഗോഡിൽ നിന്നായിരുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്.
1: ആറാം ക്ലാസ്സിൽ, ഓക്കെ. മദ്രസയിൽ പോകാറില്ലേ?
2: ഇല്ല.
1: അതെന്ത്, നിർത്തിവെച്ചാണോ? അല്ലെ, പോയിരുന്നു ഇതിന് മുന്നേ? അതെ, അത് ശരി. ഓക്കെ, സ്കൂളിലെ പേരെന്താണ്?
2: ഇന്റർനാഷണൽ സ്കൂൾ.
1: ഓക്കെ, അവിടെ അവിടെ അവിടെ തന്നെ മദ്രസ ഉണ്ടോ? ഉള്ളി തന്നെ? ഓക്കെ, ഓക്കെ. മദ്രസയിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കല്? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഹിഫ്ല് പഠിക്കുന്നുണ്ട് പറഞ്ഞല്ലേ. അൽഹംദുലില്ലാ, നല്ല സന്തോഷമുണ്ട്. ഓക്കെ, എവിടെ എത്തിയപ്പോ ഹിഫ്ല് പഠിച്ചിട്ട്? ഒരു ജുസായി. ഏതാണ് ആ ജുസ്? അമ്മ ജുസ് ആണോ, തബാറക്ക ജുസ് ആണോ, ഏതാണ്? ഹാമീം ജുസ്. ഈ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ മുഹമ്മദ്, ആ ജുസ് ആണോ? ഓക്കെ, അതെന്താ അവിടുന്ന് പഠിച്ചത്? സൂറത്ത് അമ്മ ജുസ് പഠിക്കാത്തത്? അങ്ങനെ ബാക്ക് താഴോട്ടേക്ക് പോവാണോ? ഓക്കെ, ഓക്കെ. പഠിച്ച ഈ ജ്യൂസ് റിവൈസ് ചെയ്യലില്ല? എല്ലാ ദിവസവും, എല്ലാ ദിവസവും ഈ ജ്യൂസ് ഓതി നോക്കാറുണ്ടോ? ഒറ്റക്ക് നോക്കാതെ? അവിടെ സ്പീക്കറിലാണോ ഫോണ് ഫാത്തിമ?
2: ആ,
1: സ്പീക്കർ ഒന്ന് അത് ഓഫ് ആക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അടുത്ത് ആരില്ലല്ലോ, ക്വസ്റ്റ്യന് സ്വന്തം തന്നെ ആൻസർ പറയണം കേട്ടോ. ഇൻഷാല്ലാ, ഓക്കെ. ഇൻഷാല്ലാ, അപ്പൊ ഇതേമാതിരി എന്ത് ചെയ്യണം, ബാക്കി എല്ലാ ജുസും കവർ ചെയ്യണം. ഓക്കെ, ഫുള്ള് ഖുർആൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഇൻഷാല്ലാ, അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് അടുക്കാണ്. മൂന്ന് ചോദ്യം ചോദിക്കും കേട്ടോ. അതില് മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. റെഡിയല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ്

0: رضوانه وكرهوا رضوانه فأحبط أعمالهم. أم حسب الذين في قلوبهم مرض أن لن يخرج الله أضغانهم. باكيو ديكو ആയത്ത് ക്ലിയർ അല്ലേ? ചോദ്യം ക്ലിയർ അല്ലേ? ഹലോ,
1: بسم الله الرحمن الرحيم ولو نشاء لأريناكهم فلعرفتهم بسيماهم ولتعرفنهم في لحن القول والله يعلم أعمالكم ولنبلونكم حتى نعلم المجاهدين منكم والصابرين ونبلو أخباركم. إن الذين كفروا وصدوا عن سبيل الله وشاقوا الرسول من بعد ما تبين لهم الهدى
0: മതി.
1: فلا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولن يتركم أعمالكم. إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتكم أجوركم.
0: هلو
1: يسألكمها فيحفكم تبخلوا ويخرج أغانكم. تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء. وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم.
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ,
0: അപ്പോ അല്ല, ഞാൻ അവിടെ നിർത്താൻ പറഞ്ഞ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോ
1: ഇല്ല,
0: ഇപ്പം കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവിടെ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പം കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ നേരത്തെ രണ്ടു മൂന്നായത്ത് ഓതിയപ്പോ തന്നെ ഞാന് മതിന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഇനി രണ്ട് ചോദ്യം കൂടി ഇല്ലേ? ആ, അപ്പോ ഞാൻ അങ്ങനെ മതി മതി എന്ന് പറഞ്ഞു, കേട്ടിട്ടില്ല തോന്നല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. ഞാന് മതി എന്ന് പറഞ്ഞാല് അവിടെ ഒരു ഓതിയാ മതി, പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാനുള്ളതാണ്. ഓക്കെ, എന്തായാലും വളരെ ഭംഗിയായിട്ട് ഓതിയിട്ടുണ്ട്. ഖുർആൻ തുറന്നു വെച്ചിട്ടില്ലല്ലോ മുന്നില്? ഉറപ്പല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാട്. അപ്പൊ ശ്രദ്ധിക്കട്ടോ ഞാൻ നീ പറയുന്നുണ്ടെങ്കില്. ആ, ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ട് ഇപ്പോ?
1: ആ, കേൾക്കുന്നുണ്ട്.
0: ആ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. മതി എന്ന് പറഞ്ഞാല് അവിടെ മതി. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ രണ്ട് മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യാം. അതേത് സൂറത്തിലാണ് വരുന്നത്? ആ സൂറത്തിന്റെ പേര് പറയണം.
1: ഓക്കെ
0: ഓക്കെ. അപ്പം ചോദ്യം ഇതാണ്. أعوذ بالله من الشيطان الرجيم ألقيا في جهنم كل كفار

0: ഇപ്പോ പുതിയ രണ്ട് വചനങ്ങൾ ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം.
1: സൂറത്തുൽ ഖാഫ്.
0: സൂറത്തുൽ ഖാഫ് എന്നാണ് ഉത്തരം. ഉറപ്പാണോ? ഡൗട്ട് ഉണ്ടോ അതില്? ഓക്കേ, എന്നാ പിന്നെ സൂറത്തുൽ ഖാഫ് ആണ് ശരിയായ ഉത്തരം. അങ്ങനെ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. പക്ഷെ സമ്മാനം കിട്ടോ? ഇല്ലല്ലോ. ഒരു ചോദ്യം കൂടിയുണ്ട്. ഓക്കെ, ആ ചോദ്യത്തിൽ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് പ്രൈസ് കിട്ടാം. ഓക്കെ, ആ നമുക്ക് ഒരു ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇൻഷാല്ലാ.
1: ഓക്കെ,
0: ചോദ്യം ഇതാണ്. ഫദ്ലം മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം. ഇത് സൂറത്തിലാണ്. സൂറത്തുൽ ഹുജറാത്ത് ആണോ? ഉറപ്പാണോ അത്? അലീ വാറ ഇത് സൂറത്തോ? ഓക്കെ, അപ്പൊ സൂറത്തുൽ ഹുജറാത്ത് ആണ് പറഞ്ഞിട്ടില്ല, നോക്കട്ടെ അറ്റിന്റെ. ആ ഓക്കെ ഓക്കെ, മാഷാല്ലാ, സൂറത്തുൽ ഹുജറാത്ത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അൽഹംദുലില്ലാ. അങ്ങനെ മൂന്ന് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. ഞാൻ ഒരു രണ്ട് മൂന്ന് ജ്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിമ അതിൽ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. ഇപ്പം ആകെ ഒരു ജ്യൂസല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ ഇതിൽ നിന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ജ്യൂസിൽ മാത്രമല്ല നിൽക്കേണ്ടത്, ബാക്കി 29 ജ്യൂസ് ഇല്ലേ ഖുറാനിൽ? ആ അപ്പം അതൊക്കെ നമ്മൾ പഠിക്കണ്ടേ ഇൻഷാല്ലാ. അപ്പം എളുപ്പമായിരിക്കും ഇൻഷാല്ലാ. ഈ ഒരു ജ്യൂസ് പഠിച്ചില്ല, അതേമാതിരി എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി 29 ജ്യൂസും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പം അടുത്തൊരു ടെലികിസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഒരു ടാർഗറ്റ് വെക്കുക, ഇത്ര സൂറത്തിൽ ഇത്ര പേജെങ്കിലും പഠിക്കണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും?
1: ഓക്കെ,
0: അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇതിൽ വിജയി ആയതിന് കാരണം ഇൻഷാല്ലാ സമ്മാനം കിട്ടും കേട്ടോ, വീട്ടിലേക്ക് സമ്മാനം എത്തും. ഓക്കെ, വീട്ടിലെല്ലാവരോടും സലാം പറയാം. പീസ് റേഡിയോയിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം.
0: അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഖുർആൻ ടെലികേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സൈനബ്. ഓക്കെ, സൈനബിന്റെ ഫുൾ നെയിം എന്താണ് പറയുക? ആ സൈനബ് മുഹമ്മദ് റഫീഖ് അല്ലേ? ആ അപ്പോ ഈ ഫാത്തിമ പറഞ്ഞത് ആരാണ്? സൈനബിന്റെ സിസ്റ്റർ ആണോ? ദീദി. ആ സിസ്റ്റർ. ഓക്കെ, ആ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് സൈനബ്? എൽ കെ ജി. മാഷല്ലാ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചില്ല, ഒരു ഉഷാറ് കുറഞ്ഞ മാതിരി. ചായ ഒക്കെ കുടിച്ചില്ലേ വൈകുന്നേരം അല്ലേ? ആ ഓക്കെ, അപ്പോ ഒരു ഉഷാറ്, കുറച്ചും കൂടി ഉഷാറ് വന്നോട്ടെ. ഓക്കെ ഓക്കെ, എൽ കെ ജിയിലെ പഠിക്കണല്ലേ. ഖുറാന് ഖുറാൻ ഓതാ അറിയില്ലേ? യെസ്. ഖുറാന് മനഃപ്പാടമാക്കിയിട്ടുണ്ടോ? കാണാതെ പഠിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ സുമാഷല്ല. ഏതൊക്കെ സൂറത്താണ് കേൾക്കട്ടെ? പിന്നെ വേറെ സൂറത്ത് അറിയോ? ഇതറിയോ ഇതറിയോ, സൂറത്തുൽ ഹുമസ അറിയോ? സൂറത്തുൽ ഹുമസ. അറിയൂല അല്ലേ. ഓക്കെ, ഇന്ന് ഒരു സൂറത്തും പാടെ ഓതു എന്നാല്. സൂറത്തുൽ ഫലഖ് ഓതിക്കോ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിക്കോ.
1: അഊദു ബിറബ്ബിൽ ഫലഖ്
0: മിൻ
1: ഫലഖ്.
0: ആ
1: അഊദു ബിറബ്ബിൽ ഇദാവക.
0: മാഷാ അല്ലാ. സൈനബ് പഠിച്ചിട്ടുണ്ടല്ലേ, ഇത്ര ചെറിയ വയസ്സിൽ തന്നെ എന്ത് ചെയ്യും, ഖുറാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാ. അപ്പം ഖുറാൻ പഠിക്കൂലേ, സിസ്റ്റർമാർ എന്ത് ചെയ്യണം, ഫാത്തിമേനെ മാതിരി പഠിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ സിസ്റ്റർ പഠിപ്പിച്ചരും. എന്താണ് ആയത്തുൽ കുർസി അറിയോ? അയ്യോ മാഷാ അല്ലാ മാഷാ അല്ലാ, എന്തായാലും സന്തോഷമുണ്ട്. ആ ഓദിക്കോ ഓദിക്കോ. വളരെ ഭംഗിയായിട്ട് ഓതിട്ടുണ്ട് കേട്ടോ സൈനബേ. മാഷാ അല്ലാ, അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകട്ടെ. അമീൻ. ഓക്കെ ഇൻഷാ അല്ലാ, വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പം റേഡിയോയിലേക്ക് വിളിക്കുമ്പോ എന്ത് ചെയ്യാ, കുറച്ച് സുഹൃത്തെങ്കിലും പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്ത ആഴ്ച പഠിക്കൂലേ? ആ ഓക്കെ. അപ്പൊ സൈനബ് ഫാത്തിമ പഠിപ്പിച്ചുതരും കേട്ടോ. ഫാത്തിമ ഒരു ജ്യൂസ് പഠിച്ചില്ലേ, അതേമാതിരി എന്ത് ചെയ്യണം, സൈനബ് പഠിക്കണം. എന്താണ്? ആ അമ്മ ജ്യൂസ്, അമ്മ ജ്യൂസ്. ആ പഠിക്കണം കേട്ടോ ഇൻഷാ അല്ലാ, വളരെ ഭംഗിയായിട്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി ബാക്കി സുഹൃത്തുക്കളും പഠിക്കാ. ഓക്കെ, കുറച്ച് കുറച്ച് പഠിച്ചാ മതി ഇൻഷാ അല്ലാ. എന്താണ് പ്രൈസോ? ആ പ്രൈസ് എങ്ങനെ തരാ, പ്രൈസ് വേണം. ആ സിസ്റ്ററിന് പ്രൈസ് കിട്ടുന്നുണ്ട്, അപ്പൊ അതേമാതിരി കിട്ടണ്ടേ. ആ അപ്പൊ സമ്മാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേമാതിരി അടുത്ത ആഴ്ച സിസ്റ്റർ പഠിപ്പിച്ചു തരും. ഓക്കെ, ഒരു അമ്മ ജ്യൂസിൽ ഒരു കുറച്ച് സുഹൃത്ത് പഠിച്ചിട്ട് വാ ഇൻഷാ അല്ലാ. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ സൈനബിന് സമ്മാനം കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതില് സന്തോഷം. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്താണ് പേര്? നാസിം അബ്ദുൽ നാസർ. ഓക്കെ, നാസിം എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, മലപ്പുറം ജില്ല അല്ലേ? യെസ്. ഓക്കെ നാസിം, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളില്?
2: രണ്ടാം ക്ലാസ്.
0: രണ്ടാം ക്ലാസ്സില്, മാഷാല്ലാ. മദ്രസയിലോ?
2: മദ്രസയില് പഠിക്കുന്നില്ല.
0: അല്ലാ, അതെന്ത് പറ്റി, പഠിക്കണില്ലേ? അടുത്ത് മദ്രസ ഇല്ല വീട്ടിന്റെ അടുത്ത്? പോണം കേട്ടോ, മദ്രസയില് പോകണം. ഓക്കെ, നമുക്ക് ദീന് പഠിക്കണ്ടേ, അള്ളാഹുവിന്റെ ദീന്. ആ മദ്രസ ഉണ്ടല്ലോ. ഓക്കെ അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ, ആ ഓക്കെ അൽഹംദുലില്ലാ. ഓക്കെ നാസിം, വീട്ടിൽ ആരൊക്കെ ഉള്ളത് കൂടെ? ഉപ്പ. ഉപ്പ ഗൾഫിലാണോ? ആ അൽഹംദുലില്ലാ. ഉപ്പ വരാറില്ലേ നാട്ടില്? എപ്പോഴാ ലാസ്റ്റ് വന്നത്? ഓക്കെ, സന്തോഷായില്ലേ ഇപ്പൊ വന്നപ്പോ? അൽഹംദുലില്ലാ. ഇന്ന് സ്കൂളിൽ സ്കൂളില്ലായിരുന്നു ഇന്ന്? ഇന്ന് ഞായറാഴ്ചയാണല്ലേ, അതുകൊണ്ടാണോ അല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന് എന്താ ചെയ്തത്? എവിടെയും പുറത്തു പോയോ? ഓക്കെ. ഖുറാന് ഹിഫ്ലാക്കലില്ലേ നാസിമ്? എവിടെ എത്തി ഹിഫ്ല്? എത്ര ജുസ് പഠിച്ചു കാണാപ്പാടം? മാഷാല്ലാ, മുർസലാത്ത് വരെ നാസ് വരെ അല്ലേ. അപ്പൊ ഒരു ജ്യൂസ് എന്തായാലും പഠിച്ചിട്ടുണ്ട്, അമ്മ ജ്യൂസ് പഠിച്ചു. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാല്. ഓക്കെ, ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും, അതിൽ മൂന്ന് ചോദ്യത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാല് സമ്മാനം ഉണ്ടാവും കേട്ടോ നാസിമിന്, ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ മൂന്ന് ട്രൈ ചെയ്തോക്കെ അല്ലേ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്.

0: مُذَكَّرَةٌ فِي صُحُفٍ مُكَرَّمَةٍ مَرْفُوعَةٍ مُطَهَّرَةٍ بِأَيْدِي سَفَرَةٍ. باقي اوديكو
1: كِرَامًا بَرَرَةً
0: كِرَامٍ كِرَامٍ بَرَرَةً
1: كِرَامٍ بَرَرَةً قُتِلَ الْإِنسَانُ مَا أَكْفَرَ مِنْ أَيِّ شَيْءٍ خَلَقَ مِنْ نُطْفَةٍ خَلَقَهُ وَصَوَّرَهُ.
0: ഓദിക്കോ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങല്ല എന്നാല് നാസിമേ. ഓക്കെ, റെഡി ആയിരിക്കുന്നു നാസിം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. يوم تبلى السرائر فما له من قوة ولا ناصر. പോതിയ പാരായണം ചെയ്ത് രണ്ടായത്തുകളില്ലേ, അതേത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം.
1: ഒന്നും കൂടി ഓതാം.
0: يَوْمَ تُبْلَى السَّرَائِرُ فَمَا لَهُ مِنْ قُوَّةٍ وَلَا نَاصِرٍ. ചോദ്യം ക്ലിയർ അല്ലേ? എന്നാ പെട്ടെന്ന് പറയൂ, ഇനി കോളർമാരുണ്ട് കേട്ടോ നാസിമേ. ചാല അവരൊക്കെ നമുക്ക് അവരൊക്കെ ഇതേമാതിരി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് പറയട്ടോ ഉത്തരം. ചാല സൂറത്തിന്റെ പേര് പറഞ്ഞാ മതി. നാസിമ പഠിച്ച സൂറത്താണ്, പഠിച്ച ജുസിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു വട്ടം കൂടി ഓതട്ടോ, അപ്പൊ പറയണം. ലാസ്റ്റ് ചാൻസ്. യൗമ തുബില സറായിർ فما له من قوة ولا ناصر. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നാസിമേ, പെട്ടെന്ന് പറ. ഞാൻ ഉത്തരം പറയണോ? നാസിയാത്ത് ആണോ? അവിടെ ഒന്ന് എത്തണ്ട, അത് കുറച്ച് അങ്ങോട്ടായി. കുറച്ചൊന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര്, അവിടെ പോണ്ട, കുറച്ചൊന്ന് ബാക്കോട്ട്. ഒരു ചാൻസ് കൂടി തരാം.
2: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ, മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറ 30 മുതൽ 39 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ 30 മുതൽ 39 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം. പ്രൊഫസർ ഹാരിസ് സുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അത്തഹ്സീൻ സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. അൽഹംദുലില്ലാ 15 വരെയുള്ള ആയത്തുകൾ വളരെ ഭംഗിയായിട്ട് തുടർച്ചയായി കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 16-17 ആയത്തുകൾ.
2: كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وَذَلِكَ جَزَاءُ الظَّالِمِينَ
1: كَمَثَلِ الشَّيْطَانِ كَمَثَلِ الشَّيْطَانِ ഇവിടെ കമസലി എന്ന പദത്തിലെ സാ അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കമസലി എന്ന് ഓതരുത്, കമസലി ഷെയ്ത്താൻ അല്ല, കമസലി ഷെയ്ത്താൻ അഷ്ഷെയ്ത്താൻ. ഷീനെയും തഫശ്ശി എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട് അഥവാ പരത്തി ഉച്ചരിക്കണം. ഷ كمثل الشيطان طا الشيطان شيطان ط طائنه സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇത്തബാഖ് എന്ന സിഫത്ത് നൽകി നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷെയ്ത്താ ത കമസല ഷെയ്ത്താനി. നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനി റജി ഷെയ്ത്താനി എന്ന് പറയും. ഷെയ്ത്താനി സുബ്ഹാനല്ലാഹ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷെയ്ത്താ كمثل الشيطان كمثل الشيطان إذ قال إذ قال ألا إذ قال إذ إذ قال للإنسان للإنسان للإنسان ألا للإنسان همزة أتشاركنا إنسان منكنا نونين أفكت ماكي منكنا إخفاهم بغنة يعنى ذا للإنسان كفر അവിടെ നിർത്തുന്ന സമയത്ത് ലിൽ ഇൻസാനിക് ഫുർ അങ്ങനെ നിർത്താം, കൂട്ടി ഒതുകയാണ് നല്ലത്. ലിൽ ഇൻസാനിക് ഫുർ ഫലമ്മ, അങ്ങനെയും ഓതാം നിർത്തുകയും ചെയ്യാം. ഇനി ഫലമ്മ കഫറ, ഫലമ്മ മീമിന് ശബ്ദുണ്ട് മണിക്കണം. ഫലമ്മ കഫറ കഫറ അല്ല കഫറ. ഖാല ഇന്നി ഖാല ഇന്നീ നൂൻഷദ് ഗുന്ന ചെയ്യണം മണിക്കണം. ബരീഉൻ ബരീഉൻ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ബരീ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം. ഖാല ഇന്നി ബരീഉൻ മിൻക, ഇങ്ങനെ നീട്ടണം. ഇനി ബരീ ഉമ്മിൻക തൻവീന് ശേഷം മീം, ഇത് ഗാംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കാഫ് ഇഖ്ഫാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ബരീ ഉമ്മിൻക ഇന്നി അഖാഫുല്ലാ, ഇന്നി നൂൻ ഷദ്ദുണ്ട്. അതുപോലെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിലാണ്, നീട്ടാവുന്ന മദ്ദാണ്. നീട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരായത്തിൽ ഇങ്ങനെ മുൻഫസിലായിട്ടുള്ള മദ്ദുകൾ ധാരാളമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നീട്ടുകയും ചെയ്യുക, അടുത്ത സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീട്ടുകയാണെങ്കിൽ എല്ലാം മദ്ദും നീട്ടുക, ഇല്ലെങ്കിൽ അത് നീട്ടാതെ ഒതുകയും ചെയ്യാം. ഇന്നി അഖാഫുല്ലാഹ് അഖാഫു അഖാഫുല്ലാഹ്. ഇവിടെ അഖാഫു നോക്കൂ, ഹംസ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഖ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഫ ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആ ഒരു ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളും ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അറബികളുടെ ശൈലിയിലൂടെ നമ്മൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണവും കേൾക്കുന്ന ആളുകൾക്കത് വല്ലാത്തൊരു ആസ്വാദനവും ആയിരിക്കും ഇൻഷാല്ലാ. എഹോഫുല്ലോഹ റബ്ബൽ ആലമീൻ. റബ്ബ റബ്ബലല്ല, റബ്ബ അല്ല, റബ്ബൽ ആലമീൻ. 17-ാമത്തെ ആയത്ത്. فكان عاقبتهما فكان عاقبتهما فكان عاقبتهما عاقبت تاء فتحان عاقبتهما ان اودي بورد فكان عاقبتهما انهما مد منفصلാണ് ഇവിടെയുള്ളത്. മദ്ദിന്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. മദ് ജായിസ്. عاقبتهما انهما ان نون مشدغن نونن شد نلغي كوند منيكنم انهما في النار نون مشدغن شدوند نون منيكنم في النار في النار انلا راء ان ترقيق چنم ناري خالدين فيها خالدين خالدين خالدين എന്നല്ല, വളരെ അധികം ശ്രദ്ധിക്കണം, خالدين എന്നാണ്. خالدين فيها خالدين فيها وذلك وذلك لا وذا وذلك جزاء الظالمين. مد متصل

0: ونور آدم.
1: كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني فلما كفر قال إني بريء منك إني أخاف الله رب العالمين. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين.
0: സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ധാരാളമായിട്ട് കേട്ട് പഠിക്കണം. അബദ്ധങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ഹഷറിലെ 16-17 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിസ് അബ്ദുശ്ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക്കല്ലാഹ് ഖൈറ. മാഷാ അല്ലാഹ്. കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറത്തുൽ ഫതഹിലെ 28 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ ഇപ്പോൾ സൂറത്തു അങ്കബൂത് 26 മുതൽ സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അലി അഹമ്മദാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ പാരായണത്തിലേക്ക്.

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തുൽ അങ്കബൂത് 26 മുതൽ സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠം. പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
4: വചനം 55. മിന്ദൂനിഹി, അവനു പുറമെ, ഫക്കീദൂനി, അതിനാൽ നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിക്കുക, ജമീഅൻ, എല്ലാവരും, സുമ്മ, പിന്നീട്, ലാ തുൻദിറൂനി, എനിക്ക് നിങ്ങൾ താമസം നൽകേണ്ട.

0: അതെ, അവന് പുറമെ അഥവാ അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക, പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട.
1: വചനം 56. ഇന്നി തവക്കൽതു, നിശ്ചയമായും ഞാൻ ഭരമേൽപ്പിച്ചു. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. റബ്ബീ, എൻ്റെ റബ്ബായ. വറബ്ബിക്കും, നിങ്ങളുടെ റബ്ബുമായ. മാമിൻ ദാബത്തിൻ, ഒരു ജന്തുവും ഇല്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ. ആഹിദുൻ, പിടിക്കുന്നവൻ. ബിനാസുയത്തിഹാ, അതിൻ്റെ നെറുകയെ. ഇന്ന റബ്ബീ, നിശ്ചയമായും എൻ്റെ റബ്ബ്. അലാ സിറാത്തിൻ, പാതയിലാണ്. മുസ്തഖീമിൻ, ചൊവ്വായ.

0: നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവജന്തുവും തന്നെ അവൻ അതിന്റെ നെറുകയെ പിടിക്കുന്ന അഥവാ അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെയില്ല. നിശ്ചയമായും എന്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ്.
1: വചനം 57. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുന്ന പക്ഷം, ഫഖദ് അബ്ലഗ്തുക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. മാ, യാതൊന്ന്. ഉർസിൽതു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ബിഹി, അതുമായി. ഇലൈക്കും, നിങ്ങളിലേക്ക്. വയസ്തഖലിഫു, പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. റബ്ബി, എന്റെ റബ്ബ്. കൗമൻ, ഒരു ജനതയെ. വൈറക്കും, നിങ്ങളല്ലാത്ത. വലാ തദുറൂനഹു, അവന് നിങ്ങൾ ഉപദ്രവം ചെയ്യുകയുമില്ല. ഷൈഅൻ, യാതൊന്നും. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിന്റെ മേലും. ഹഫീദ്, മേൽനോട്ടം നടത്തുന്നവനാണ്.

0: എന്നെ നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല. നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെയും മേൽനോട്ടം ചെയ്ത് കാത്തുപോരുന്നവനാകുന്നു.
1: ഹൂദ് നബി അലൈഹിസലാം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ആദ്യം അള്ളാഹു ഉദ്ധരിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടികളും ഉദ്ധരിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മതിയായ തെളിവൊന്നും നൽകിയിട്ടില്ല. നിന്റെ വാക്കിനെ ആസ്പദമാക്കി ഞങ്ങളുടെ ദൈവങ്ങളെ കൈവടിയുവാൻ ഞങ്ങൾ തയ്യാറില്ല. നീ പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ നിഷേധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാര നിമിത്തമാണെന്ന് വ്യക്തമാണ്. ഇതിനെല്ലാം മകുടം ചാർത്തുമാർ അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിൽ നിന്നുത്ഭവിച്ച ഒരു ആരോപണവും. ഞങ്ങളുടെ ചില ദൈവങ്ങളിൽ നിന്ന് നിനക്കെന്തോ ആപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതല്ലാതെ നീ ഇങ്ങനെ പിച്ചുംപേയും പറയുവാൻ കാരണമില്ല. ഒരു വശത്തിലൂടെ ഇതൊരു ആരോപണമാണെങ്കിൽ മറ്റൊരു വശത്തിലൂടെ ഒരു ഭീഷണി കൂടിയാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസവും മതിപ്പും എത്രമേൽ ഭയങ്കരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയത് ഗോത്രത്തിൽ മാത്രമുള്ള ഒരു വിഡ്ഢിത്തമല്ല ഇത്. വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മഹാത്മാക്കൾ, സ്വയം ദിവ്യന്മാരായി അഭിനയിക്കുന്ന മനുഷ്യപിശാചുക്കൾ എന്നുവേണ്ട, അള്ളാഹുവല്ലാത്ത ഏത് വസ്തുവേയും ആരാധ്യ വസ്തുക്കളായി അംഗീകരിച്ചു വരുന്ന എല്ലാവരിലും കാണപ്പെടാറുള്ള ഒരു വിഡ്ഢിത്തമത്രേ ഇത്. അതായത് അവയെ വകവെക്കാതെ വല്ലതും ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അവയുടെ ശാപകോപങ്ങൾ ബാധിച്ചേക്കുമെന്നും അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കുമെന്നുമുള്ള ധാരണ. ആദ്യ ജനത പറഞ്ഞതുപോലെ സന്ദർഭം കാണുമ്പോൾ അവർ അത് തുറന്നു തന്നെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ വകവെക്കാതെ തോന്നിയ വാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കാമെന്ന ധാരണ അങ്ങനെയുള്ളവരിൽ വളരെ ദുർലഭമായേ കാണപ്പെടുകയുള്ളൂ താനും. ഹൂദ് നബി അലൈഹിസലാം അവർക്ക് നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: നിങ്ങൾ എന്തുതന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹുവല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണെന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു നീക്കത്തൂക്കവും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ലെന്നും നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിന് ഞാൻ സന്നദ്ധനല്ലെന്നും നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക. ഇക്കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളുമെല്ലാം ചേർന്ന് എനിക്കെതിരിൽ എന്ത് കൂടതന്ത്രങ്ങൾ നടത്തിയാലും വിരോധമില്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളുക. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നേതാവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും ഭരണ കൈകാര്യങ്ങൾ നടത്തുന്നവരുമാണ്. നേർക്കുനേരെ നീതിയുക്തമായ രീതിയിലേ അവൻ എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത പരിപാടി ആസൂത്രണം ചെയ്താലും എനിക്കതിൽ ഒട്ടും ഭയമില്ല. ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിലവെക്കാതെ നിങ്ങളുടെ ശിർക്ക് മതത്തിൽ തന്നെ ശടിച്ചു നിൽക്കുവാനാണ് ഭാവമെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമാറുള്ള വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് ബാധിപ്പിച്ചേക്കും. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും. മറിച്ച് നിങ്ങൾ മൂലം അവന് ഒരു ദോഷവും ഭവിക്കുവാൻ പോകുന്നില്ല. നാസിയ എന്ന വാക്ക് തലയുടെ മുൻഭാഗം അഥവാ നെറുക് എന്ന അർത്ഥത്തിലും ആ ഭാഗത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുകയാണെന്നും അവൻ്റെ നെറുക് അവൻ്റെ കയ്യിലാണെന്നും അറബി ഭാഷയിൽ പറയപ്പെടാറുണ്ട്. ഇതനുസരിച്ചാണ് 56 വചനത്തിൽ എല്ലാ ജീവികളുടെയും നെറുക് പിടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂദ് അലൈഹിസലാം അവസാനമായി അവരെ പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു:
2: വചനം 58. വലമ്മാ ജാഅ വന്നപ്പോൾ, അമ്രുന നമ്മുടെ കൽപ്പന, നജ്ജൈന നാം രക്ഷപ്പെടുത്തി, ഹൂദൻ ഹൂദിനെ, വല്ലദീന ആമനു വിശ്വസിച്ചവരെയും, മഅഹു അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ കാരുണ്യം കൊണ്ട്, മിന്നാ നമ്മിൽ നിന്നുള്ള, വനജ്ജൈനാഹും അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ ഒരു ശിക്ഷയിൽ നിന്ന്, ഗലീദ് കടുത്തതായ,

0: നമ്മുടെ കൽപ്പന വന്നപ്പോഴാകട്ടെ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു. അതികഠിനമായ ഒരു ശിക്ഷയിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: ആദ്യ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ ഏഴ് രാവും എട്ടു പകലും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. അതിൽ അവർ ഒന്നടങ്കം കടപുഴകി മറിഞ്ഞു വീണ ഈന്തത്തടി മരങ്ങളെപ്പോലെ ചത്തു വീണൊടുങ്ങി. സൂറത്തുൽ ഖമർ 19:20, അൽഹാഖ 6:7.
2: വചനം 59. വതിൽക അത് ആദുൻ ആദ് ജഹദു, അവർ നിഷേധിച്ചു ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ, വഅസൗ അവർ അനുസരണക്കേടും കാണിച്ചു, റുസുലഹു അവൻ്റെ റസൂലുകളോട്, വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു, അമ്ര കൽപ്പനയെ, കുല്ലി ജബ്ബാരിൻ എല്ലാ സേച്ഛാധികാരിയുടെയും, അനീദ് ദുർവാശിക്കാരായ.

0: അതെത്രേ ആദ്ഗോത്രം! അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അവന്റെ റസൂലുകളോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു.
1: അതാണവർക്ക് പറ്റിയ നാശത്തിനൊക്കെ ഹേതു. അതിന്റെ ഫലമോ?
2: വചനം 60. ഉത്ബിഉ, അവർ അനുഗമിക്കപ്പെട്ടു. ഫി ഹാദിഹി ദുനിയാ, ഈ ഇഹലോകത്തിൽ. ലഅനതൻ, ശാപം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. അലാ, അറിയുക. ഇന്ന ആദൻ, നിശ്ചയമായും ആദ്. കഫറൂ, അവർ നന്ദി കേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിആദിൻ, ആദിന്. ഖൗമി ഹൂദ്, ഹൂദിൻ്റെ ജനതയായ.

0: ഈ ഇഹത്തിൽ വമ്പിച്ച ഒരു ശാപത്താൽ അവർ അനുഗമിക്കപ്പെട്ടു, ഖിയാമത്ത് നാളിലും അനുഗമിക്കപ്പെട്ടു. അല്ല, അറിയുക, നിശ്ചയമായും ആദ് ഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, ഹൂദിന്റെ ജനതയായ ആദ് ഗോത്രത്തിന് വിദൂരത, കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരം.
1: വിഭാഗം 6, സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ സമൂദ് ഗോത്രത്തിന്റെയും ചരിത്രമാണ് ഈ വിഭാഗത്തിലുള്ളത്. അഹ്റാഫ്, ഷുഅറാ, നംല്, ഹമർ എന്നീ സൂറത്തുകളിലും മറ്റും ഈ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നു. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലമായിരുന്ന അൽ ഹിജറിനെ സംബന്ധിച്ച ഒരു വിവരണം ഷുഅറായിൽ കാണാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുറൂഫുൽ ഇസ്തിഇലാനെ പറ്റി പറഞ്ഞു. അത് നല്ല സ്വരഭാരത്തോടുകൂടി ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടവയാണവ. ഖ സ്വാദ് ലാദ് ത്വാ ഗൈൻ ഖാഫ് ഈ അക്ഷരങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില അക്ഷരങ്ങൾ ആദ്യത്തതിന് സുക്കൂനും പിന്നെ അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് അത് അതിന് ശേഷം ഹർക്കത്തും കൂടി വന്നാൽ അതിന് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ ഫമാ റബിഹത് തിജാറത്തുഹും, റബിഹത്ത് താക്ക് സുക്കൂനാണ്, പിന്നെ തിജാറത്ത് ആ താക്ക് കസറുമാണ്, ഹർക്കത്തുണ്ട്. ആദ്യത്തതിന് സുക്കൂനും പിന്നെ കസറും, അപ്പോൾ റബിഹത് അത്ഷദ്ദോടുകൂടി ഉച്ചരിച്ചാൽ മതി. അതുപോലെ അനിൽറിബ് സുക്കൂൻ പിന്നെ ബി അസ്വാക്ക അതിന് കസർ, അപ്പോൾ അനിൽറിബ് അസ്വാക്ക, മനസ്സിലായില്ലേ? അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ ശബ്ദത്തിന് സാമീപ്യമുള്ള അതേ അക്ഷരമല്ല, പക്ഷെ അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ വഖാലത്ത് ത്വാഇഫത്തുൻ, ഖാലത്ത് ത്വാഇഫത്തുൻ, അതായത് ഖാലത്ത് പിന്നെ ത്വായാണ്, തായും ത്വായും അല്പം സാമ്യമുള്ള അടുത്തടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം ശബ്ദോടുകൂടി വഖാലത്ത്വാഇഫ എന്ന് ഓതണം. ഖാലത്ത് രണ്ടാമത്തെ അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തായും ദായും അങ്ങനെ തന്നെയാണ്. ഉജീബത്ത് ദഅവത്തുകുമ എന്നാണ്, ഉജീബത്ത് ദഅവ, അപത്ത് ദാക്ക് സുക്കൂന് പിന്നെ ദാക്ക് ഫത്ഹ്, അത് ദാല് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. ഉജീബത് ദഅവത്തുകുമ, ഉജീബദ്ദ. അതുപോലെ അബത്തും, നേരത്തെ നമ്മൾ സൂറത്തുൽ കാഫിറിൽ ഓതിയത് അബദ്തും, അബദ് ദാല് പിന്നെ ത ആണ്, ദാലും തായും ഇതുപോലെ ശബ്ദസാമീപ്യമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പം അടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അബദ്ത്തും എന്നുള്ളത് അബത്തും, അബത്തും എന്നോതുക. അതുപോലെ ദാലും വാഉം, ഇദ് ളലമു എന്നുള്ളത് ഇദ്ളലമു, ഇദ്ളലമു, മനസ്സിലായില്ലേ? അതുപോലെ ലാമും റാഉം, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി, ഖുൽ റബ്ബി എന്നുള്ളത്
2: ഖുർറബ്ബി,
1: ഖുർറബ്ബി. അതുപോലെ നൂനും മീമും, അത് പിന്നെ മറ്റേ വരുന്നതാണ് ഏത് ഇദ്ഗാംബി ഉന്നയിൽ. പിന്നെ ഇർക്കബ് മഅന ബാമ, ഇർക്കബ് മഅന എന്നാണ്, ഇർക്കബ് മഅന, അത് ബാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഇർക്കബ് മഅന, ഇർക്കബ് മഅന, മനസ്സിലായില്ലേ? അലം നഖ്ലുഖുക്കും, അത് നഖ്ലുഖുക്കും, യൽഹസ്ദാലിക്ക, അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കിടയിൽ ഇതിന് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവ ഇദ്ഗാമിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം, സൂറത്തുൽ ഫീൽ. അതിൽ അലം യജ്അൽ കൈദുഹും ഫീ തളലിൽ വർസല അലൈഹിം തോരണുമാവിൽ, പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. തൈറൻ അബാബീൽ ഇൽഹാറാണ്, തൈറൻ ഹംസ തൻവീന് ശേഷം ഹംസ. പിന്നെ ബി ഹിജാറത്തിൻ മിൻ, ഹിജാറത്തിൻ മിൻ തൻവീന് ശേഷം മീമ്. അപ്പോൾ ഇത് ഗാംബി ഗുന്ന മിൻ സിജ്ജിൽ ഇഖ്ഫ ആണ്, മിൻ സിജ്ജിൽ. അപ്പോൾ ബി ഹിജാറത്തിൻ, അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാലും ഇതുപോലെ തന്നെയാണ്, ഒന്ന് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പം അത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോത. എങ്ങനെ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
2: തർമീഹിം
1: ഹിം അല്ല തർമീഹിം.
2: തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ.
1: അയ്യോ പിന്നെ ഫജഅലഹും കഅസ്ഫിൻ മ. ശ്രദ്ധിക്കലോ ഓദാം. ആ ആ ഔ ആ ഔ.

0: ശരിയാണ്, ഒന്നുകൂടി.
1: فجعلهم كعصف مأكول.
2: فجعلهم كعصف مأكول.
0: മീം സാക്കിനയുടെ നിയമങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മീം സാക്കിന ഒന്നുമില്ല,

0: പിന്നെ മീം സാക്കിനക്ക് ശേഷം മീം തന്നെ വരികയാണെങ്കിൽ ഫീ ഖുലൂബിഹിം മറദ്,
1: ഫീ ഖുലൂബിഹിം മറദ്.
0: ആ ഇത് രണ്ട് സ്ഥലങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായില്ലേ? വാഖിർ ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840840. www.peaceradio.com.
4: നമ്മൾ കേൾക്കുന്നത് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സിൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സിൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
2: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم
1: കാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
2: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
1: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
2: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
1: തൻവീന് ശേഷം ഹംസ. വെളിവാക്കി ഉച്ചരിക്കണം തൻവീനിനെ. ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്.
2: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
1: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം. എന്നാൽ കൂട്ടി ഓതുമ്പോൾ
2: ഖുറം മുഹസ്സന
1: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
2: ഖുറം മുഹസ്സന,
1: തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന, മുഹ
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്.
2: മുഹസ്സന,
1: മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ.
2: മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ,
1: തൻവീനു ശേഷം ഹംസ. ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം.
2: മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ.
1: തൻ നൂൻ സാക്കിനേക്ക് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന.
2: ഔ മിൻവറാഇ
1: ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ഖദ്ർ അവിടെ നീട്ടണം. പിന്നെയോ
2: ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ, ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്,
1: ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസ്റാണ്, നിർത്തുമ്പോൾ ജുദുർ. സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തീരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ, ജുദുർ. അപ്പോൾ
2: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ
1: ഇങ്ങനെ ഓതുക.
2: ബഅസുഹും ബൈനഹും ശദീദ്.
1: ബഅസുഹും, ബഅസുഹും, ബഅസുഹും അല്ല, ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്.
2: ബഅസുഹും, ബഅസുഹും, ബഅസുഹും ബൈനഹും.
1: സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം.
2: ബഅസുഹും ബൈനഹും,
1: ബഅസുഹും ബൈനഹും, ബൈനഹും ഷദീദ്, ഷദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, ഷദീദ്.
2: തഹ്സബുഹും, തഹ്സബുഹും,
1: തഹ്സബുഹും അല്ല, ഹ സുക്കൂനാണ്. ഹന് ഹന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്.
2: തഹ്സബുഹും, തഹ്സബുഹും ജമീഅ, ജമീഅ.
1: വഖഫ് ചെയ്യുമ്പോൾ
2: തഹ്സബുഹും ജമീഅ രണ്ട് ഹർക്കത്തിൻ്റെ ഖദൽ നീട്ടി നിർത്താം. കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഊ തഹ്സബുഹും ജമീഊ വഖുലൂബുഹും. കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഊ വഖുലൂബുഹും വഖുലൂബുഹും ശത്ത തഹ്സബുഹും ജമീഊ വഖുലൂബുഹും ശത്ത ശത്ത. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدغن بأنهم قوم قوم لا قاف قوم لا قوم لا تنوين ششم لام ونال إدغام بلا غن منك هذا كوت لي بيغنم قوم لا قوم لا يعقلون لا يعقلون يعقلون ألا യഖിലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗവുമാണ് മഖ്റജ്. ഖൗമുൽ ലാ യഖിലൂൻ. ഇനി അടുത്ത ആയത്ത്, പതിനഞ്ചാമത്തെ ആയത്ത്. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം. കമസലി അല്ല കമസലി, ഉച്ചാരണം പഠിക്കുക. കമസലി, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി, കമസലി അല്ല كَمَثَلِ الَّذِينَ الَّذِينَ الَّذِينَ أَلَّا الَّذِينَ مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ أَلَّا مِنْ قَ نُونَنَي أَوَّكْتَ مَا كِمَنِكْنَمْ قَافُ سْوَرَبَارَتِ لُوچَّرِكْيَنْدَ أَكْشَرَمَانُ غُنَّيُمْ أَدِنْدَ كُوْرَ وَنَّدِنَالْ سْوَرَبَارَتِ لَاكَنْ شَدِّكُّكَ مِنْ قَبْلِهِمْ قَبْ قَبْ بَائِنَ قَلْقَلَ جَيَنَمْ مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ قَرِيبًا مِنْ قَبْلِهِمْ قَرِيبًا ذَاقُوا وَبَالَ أَمْرِهِمْ ذَاقُوا أَلَّا ذَا ذَاقُوا وَبَالَ أَمْرِهِمْ أَمْرِهِمْ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അമർ. അതുപോലെ വമ്രഅതുഹു, ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അമ്രിഹിം അംബ്രിഹിം അല്ല വമ്രഅതുഹു വമ്രഅതുഹു അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുല്ലിംരിയും ഒക്കെ, അവിടെയൊക്കെ സാക്കിന മീമിനെ ബ ആക്കിയിട്ട് മാറ്റും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് എന്നല്ല അദാബ്, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അദാബുൻ അലീം അദാബുൻ നലീം നലീം അല്ല നൂനല്ല ഹംസയാണ് അദാബുൻ അലീം. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. لا يقاتلونكم جميعا الا في قرى محصنه او من وراء جدر باسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بانهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. سورة الحشر ലെ 14 15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840 www.peaceradio.com.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു അൽ ഫതഹിലെ 7 മുതൽ 15 കൂടിയ വചനങ്ങളാണ് കേട്ടത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ ഉതൈബി.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ ഏറ്റവും ഗഹനമായ വിശുദ്ധ ഖുർആൻ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
4: വചനം 82. ഫലമ്മ ജാ, അങ്ങനെ വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, ജഅൽന, നാം ആക്കി, ആലിയഹ, അതിൻ്റെ മേൽഭാഗത്തെ, സാഫിലഹ, അതിൻ്റെ കീഴ്ഭാഗം, അംതർന, നാം വർഷിപ്പിക്കുകയും ചെയ്തു, അലൈഹ, അതിൻ്റെ മേൽ, ഹിജാറത്തൻ, കല്ലുകളെ, മിൻസിജീലിൻ, ചൂളവെച്ച ഇഷ്ടികയിൽ നിന്നുള്ള, മന്ദൂദിൻ, അട്ടിയാക്കപ്പെട്ട, ഫല

0: അതിന്റെ അഥവാ രാജ്യത്തിന്റെ മുകൾ ഭാഗം അതിന്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്നു അട്ടിയാക്കപ്പെട്ട ചൂളവച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു.
1: വചനം 83. മുസവ്വമത്തൻ അടയാളപ്പെടുത്തപ്പെട്ടതായും കൊണ്ട് ഇന്ദറബിക നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒമാഹിയ അതല്ല മിനവാലിമീൻ അക്രമികളിൽ നിന്ന് ബിബഈദ് വിദൂരമായത്.

0: നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാനും.
1: നിശ്ചിത സമയം എത്തിയപ്പോൾ രാജ്യം അടിമേലായി മറിക്കപ്പെട്ടു. ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇഷ്ടികക്കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചുകൊണ്ടിരുന്നു. നിന്റെ റബ്ബിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ടത് മുസവ്വമത്തൻ ഇന്ദ റബ്ബിക് എന്ന് കല്ലുകളെ വിശേഷിപ്പിച്ചതിൻ്റെ സാരം ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നുവെന്നാണെന്നും ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് അവ ബാധിക്കേണ്ടതെന്ന് കുറിക്കുന്ന ചില അടയാളങ്ങൾ അവയിലുണ്ടായിരുന്നുവെന്നാണെന്നും പറയപ്പെടുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും അവ സാധാരണ കല്ലുകളായിരുന്നില്ലെന്നും അവരെ ശിക്ഷിക്കുവാൻ ഏർപ്പെടുത്തിയ ഏതോ പ്രത്യേകതരം കല്ലുകളായിരുന്നുവെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ വാക്യവും രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ കല്ലുകൾ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ല, അഥവാ അവർക്ക് തികച്ചും യോജിച്ച ശിക്ഷയായിരുന്നു അവയെന്ന്. രണ്ട്, ആ അടിമേലായി മറിക്കപ്പെട്ട രാജ്യം ഈ അക്രമികളിൽ അഥവാ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് വിദൂരമൊന്നുമല്ല, അഥവാ ഇവർ ഷാമിലേക്കും മറ്റും യാത്ര പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടം ഇവർക്ക് കാണാവുന്ന വിധം അധികം അകലെയല്ലാതെ കിടപ്പുണ്ടല്ലോ എന്ന്. രണ്ടാമത്തേതാണ് കൂടുതൽ നന്നായി തോന്നുന്നതും ഖുർആന്റെ വാക്കോട് യോജിച്ചു കാണുന്നതും. അള്ളാഹു ആലം. ഈ രാജ്യമാണ് പിന്നീട് ലൂത്ത് കടൽ എന്നും ചാവുകടൽ എന്നുമുള്ള പേരുകളിൽ വമ്പിച്ച തടാകമായി തീർന്നത്. കൂടുതൽ വിവരം സൂറത്തു ഷുഅറായിന് ശേഷമുള്ള ലൂത്ത് കടൽ എന്ന കുറിപ്പിൽ കാണാം. ഖുർആനിൽ വിവരിച്ച പല സംഭവങ്ങളെക്കുറിച്ചുമെന്ന പോലെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ രാജ്യം മറിക്കപ്പെട്ടതിനെക്കുറിച്ചും ഒരുപാട് കെട്ടുകഥകളും അതിശയോക്തി നിറഞ്ഞ വാക്കുകളും ചില ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനമായി വന്നിട്ടുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ലഭിക്കുന്ന വിവരം കൊണ്ടു തന്നെ മതിയാക്കാവുന്നതാണ്. നേരെ മറിച്ച് ഇടയ്ക്കിടെ ഭൂമിയിൽ അവിടെവിടെ ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങളിൽപ്പെട്ട സാധാരണമായ ഒരു ഭൂകമ്പം മാത്രമായിരുന്നു അതെന്നും ആ ജനതയുടെ ധിക്കാരം മുഴുത്ത അവസരവും അതും കൂടി ഒത്തുചേർന്നുവെന്നേയുള്ളൂവെന്നും ചില ആളുകൾ സമർത്ഥിച്ചു കാണുന്നു. ഇതും സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അല്ലാമ സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂകമ്പങ്ങളിൽപ്പെട്ട ഒരു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് വന്നാലും ആ ജനതയെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അപ്പോൾ പ്രത്യേകം ഒരുക്കിയ ഒരു ശിക്ഷയായേ അതിനെ കണക്കാക്കുവാൻ നിവൃത്തിയുള്ളൂ. ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ സത്യസന്ധതക്ക് ദൃഷ്ടാന്തമായി ഉണ്ടാവാറുള്ള അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണെന്നതല്ലാതെ പറയുവാൻ സാധ്യമല്ല തന്നെ. ലൂത്ത് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച ഈ സംഭവവും ബൈബിളിൽ കുറെ വിശദീകരിച്ച് പ്രസ്താവിച്ചു കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ ചെന്ന സംഭവം ഉദ്ധരിച്ചതിൽ കാണാവുന്നതുപോലെ ഖുർആന്റെ പ്രസ്താവനകൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്ത പലതും അതിൽ കാണാവുന്നതാണ്. അത്രയുമല്ല, വേദക്കാർ അവരുടെ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയിട്ടുണ്ടെന്നും അതിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ടുണ്ടെന്നും സ്പഷ്ടമാക്കുന്ന ചില അസംബന്ധങ്ങളും തോന്നിയവാസങ്ങളും കൂടി അതിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിളിൻ്റെ അവിശ്വാസ്യത മനസ്സിലാക്കുവാൻ പോരുന്നതും സത്യാസത്യങ്ങൾ ഇടകലർന്നതുമായ ആ വിവരണം ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വേണ്ടുന്നവർ ഉൽപ്പത്തി 19-ാം അധ്യായം നോക്കിക്കൊള്ളട്ടെ. അതിൻ്റെ അവസാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കടന്നപ്പോൾ തൻ്റെ രണ്ട് പുത്രിമാർ മാറി മാറി അദ്ദേഹവുമായി ശയിച്ചുവെന്നും രണ്ടാളും ഗർഭം ധരിച്ചുവെന്നും വരെ ചേർത്തു കാണാം. മഅദല്ലാ. ഒരു പ്രവാചകവര്യനെപ്പറ്റി ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു അപവാദം അതും വിശുദ്ധമായ മതഗ്രന്ഥത്തിൽ വേദവാക്യമായി എഴുതി ചേർത്ത കരങ്ങൾ കൊണ്ടോ ആ പ്രവാചകന്റെ പുത്രിമാരെപ്പറ്റിയും മലക്കുകളെപ്പറ്റിയും അസംബന്ധങ്ങൾ എഴുതി ചേർക്കുവാൻ മടി തോന്നുന്നു. വിഭാഗം 8. ഈ വിഭാഗത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ചരിത്രമാണ് വിവരിക്കുന്നത്. മദിയൻ നിവാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത. ഇജാസിൻ്റെ വടക്കും ഷ്യാമിൻ്റെ തെക്കുമായി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം ഒരു ക്ഷേമരാജ്യമായിരുന്നു. കച്ചവടം ആ ജനതയുടെ പ്രധാന തൊഴിലുമായിരുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യൽ, വഞ്ചന, ചുങ്കം വാങ്ങൽ, പിടിച്ചുപറി മുതലായ പല അഴിമതികളും അവരിൽ സർവത്ര പതിവായിരുന്നു. എല്ലാവരും വിഗ്രഹാരാധകരുമായിരുന്നു. സൂറത്തു അഹ്റാഫ്, ഷുഅറാ, അൻകബൂത്ത് മുതലായ സൂറത്തുകളിൽ ഇവരെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ഷുഅറായിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെപ്പറ്റി അസ്ഹാബുൽ ഐക്ക, മരക്കാവിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവർ മദിയന്റെ അടുത്ത സ്ഥലത്ത് താമസിച്ചവരാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും ആദ്യം മദിയൻകാരിലേക്കും അവരുടെ നാശത്തിന് ശേഷം ഐക്യത്തിലേക്കും നിയോഗിക്കപ്പെട്ടതാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഇത് സംബന്ധിച്ച് ഷുഅറായിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിവരിച്ചു കാണാം. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ ജനതയായിരുന്നാലും സ്ഥിതിഗതികളിൽ അവർ അന്യോന്യം യോജിപ്പുള്ളവരായിരുന്നതാനും.
2: വചനം 84. വഇലാ മദിയന, മദിയനിലേക്കും അഖാഹും അവരുടെ സഹോദരനെ ശുഐബൻ ശുഐബിനെ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും, ഗൈറുഹു, അവനല്ലാതെ, വലാ തൻകുസു, നിങ്ങൾ ചുരുക്കുകയും ചെയ്യരുത്, അൽമിക്കിയാല, അളത്തം, വൽ മീസാന, തൂക്കവും, ഇന്നീ, നിശ്ചയമായും ഞാൻ, അറാക്കും, നിങ്ങളെ കാണുന്നു, ബിഖൈർ, ക്ഷേമത്തിൽ, വ ഇന്നീ അഖാഫു, നിശ്ചയമായും ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ, ശിക്ഷയെ, യൗമിൻ, ഒരു ദിവസത്തിലെ, മുഹീത്തിൻ, വലയം ചെയ്യുന്ന അഥവാ പൊതുവെ ബാധിക്കുന്ന.

0: മദ്യൻകാരുടെ സഹോദരൻ ശുഐബിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത്. നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു. നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 85. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുവിൻ. അൽമിക്കിയാല, അളത്തം, വൽമീജാന, തൂക്കവും. ബിൽഖിസ്തി, നീതിമുറപ്രകാരം. വലാ തബ്ഖസു, നിങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യരുത്. അന്നാസ, മനുഷ്യർക്ക്. അശ്യാഅഹും, അവരുടെ വസ്തുക്കളെ. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത്. ഫിൽ അർദി, ഭൂമിയിൽ. മുഫ്സിദീന, നാശമുണ്ടാക്കുന്നവരായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവിൻ. മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ ഉറവ് വരുത്തുകയും ചെയ്യരുത്. നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത്.
1: വചനം 86. ബഖിയ്യത്തു, ബാക്കിയാക്കുന്നത്. അല്ലാഹി, അല്ലാഹുവിന്റെ വക. ഖൈറുൻ, ഉത്തമമാണ്. ലക്കും, നിങ്ങൾക്ക്. ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ. മുഅ്മിനീൻ, വിശ്വാസികൾ. വമാ അന, ഞാനല്ലതാനും. അലൈക്കും, നിങ്ങളുടെ മേൽ. ബിഹഫീദ്, ഒരു മേൽനോട്ടക്കാരൻ.

0: അല്ലാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവനല്ലതാനും.
1: ദിവ്യപ്രബോധനങ്ങളിൽ അതിപ്രധാനമായ തൗഹീദിനെക്കുറിച്ച് ഉപദേശിച്ച ശേഷം ആ ജനങ്ങളിൽ സർവത്ര നടമാടിയിരുന്ന അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് അലൈഹിസലാം അവരെ ഉപദേശിക്കുന്നു. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കുക, കൊള്ളയും പിടിച്ചുപറിയും നടത്തുക മുതലായ പല തോന്നിയവാസങ്ങളിലും മുഴുകിയവരായിരുന്നു മദിയൻ ജനതയെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. നിങ്ങൾ വളരെ ഗുണത്തിലാണുള്ളത്. അക്രമവും വഞ്ചനയും നടത്താതെ തന്നെ സുഖമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് അന്യരെ വഞ്ചിക്കുന്നു? അത് പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നന്ദികേടുമാണ്. ഈ നില തുടർന്നുപോയാൽ നിങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്തവണ്ണം ഒരിക്കൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ വലയം ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ ഇത്ര ഊന്നിപ്പറയുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തിയടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കുവാനേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളെ തടയുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്യത്തക്ക മേലധികാരമോ ബാധ്യതയോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കില്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ രീതിയിൽ അദ്ദേഹം അവരെ ഉപദേശിച്ചു നോക്കി. ആ ജനങ്ങളുടെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് ഷുഐബ് നബി അലൈഹിസലാം കാര്യകാരണങ്ങൾ സഹിതം വളരെയധികം ഉപദേശിക്കുകയും അവരുമായി ഒട്ടേറെ വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതായി ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലും അത് സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാരണത്താൽ ഖതീബുൽ അംബിയ, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജനത അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എത്ര ശോചനീയമായിരുന്നുവെന്ന് നോക്കുക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് 82 മുതൽ 86 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ

0: ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമുക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: الحمد لله رب العالمين الرحمن الرحيم

تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق.

وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 76-ാമത്തെ വചനമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ജംഷീർ സ്വലാഹിയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 76-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അപ്പോൾ ആ ഒരു മകനെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ മലക്കുകൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. മനുഷ്യരൂപത്തിലാണ് അവർ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്. അള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഔലിയാക്കളാണ്. അവരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം പോലും മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകൾ സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള വിഷയം നമ്മൾ ആ ക്ലാസ് ചർച്ച ചെയ്ത സമയത്ത് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ തീരുമാനം, അതിൽ ഒരു വിശ്വാസി പിന്നെ ഒരിക്കലും നിരാശനാകില്ല, അതിനെക്കുറിച്ച് ആശയറ്റവനാകില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ അതിഥികളാണെന്ന് തരത്തിൽ അവരെ സൽക്കരിക്കുകയും പക്ഷേ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം മനസ്സിലാക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അതേ കാലത്തു ജീവിക്കുന്ന സദോം നാട്ടിൽ ജീവിക്കുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ചരിത്രത്തിൽ നമുക്കറിയാം സ്വവർഗരതിയുടെ ആളുകളായ ആ ജനത അതിഭയാനകമായ ഗുരുതരമായ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവരെ ദഅവത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ അവരുടെ ദുർനടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ നടപടിക്രമം, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ധിക്കരിക്കുന്ന ജനതയെ അള്ളാഹു ഒരു പരിധി കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമെന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്കും സംഭവിച്ചത് അതേ പരിണിതിയാണ്. അപ്പോൾ ഈ മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം സ്വവർഗരതി എന്ന അതിഗുരുതരമായ കുറ്റം ചെയ്യുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്ത, പരലോകബോധമില്ലാത്ത ആ ജനതയെ, അതിക്രമികളായ ജനതയെ നശിപ്പിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഇവർക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ എതിർക്കുകയാണ്. ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ അവ്വാഹും മുനീബ്, 75-ാമത്തെ വചനം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, ല ഹലീം, അദ്ദേഹം ഹലീമാണ്, സഹനശീലനാണ്. അവ്വാഹുൻ, അതേപോലെ അങ്ങേയറ്റം പിന്നെ പശ്ചാത്ത മുനീബ്, പശ്ചാത്തപിക്കുന്നവനും അതേപോലെ അനുകമ്പയുള്ളവനുമൊക്കെയാണ് ഇബ്രാഹിം നബി എന്നാണ് ഇബ്രാഹിം നബിയുടെ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്നത്. കാരണം ഹലീം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ല സ്വഭാവവും ദു ഖുൽഖിൻ ഹസൻ, അതേപോലെ വസഅത്ത് സ്വദിരിൻ ഹൃദയവിശാലതയും, അതേപോലെ ദേഷ്യം പിടിച്ചു നിർത്താല കഴിവും, ലൈന്ദ ജഹ്ലിൽ ജാഹിലീൻ, ആ വിവേകളുടെ അടുക്കൽ വളരെ വിവേകത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നവനുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് ഇബ്രാഹിം നബിയെപ്പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവാണ് പറയുന്നത്. അതേപോലെ അദ്ദേഹം അള്ളാഹുവിലേക്ക് പിന്നെ കീഴൊതുങ്ങിയവൻ, അള്ളാഹു എന്നാണ് ശരിക്കും മുത്തല്ലറൂൻ മുത്തല്ലറിയല്ലാ ഫി ജമിയ ലോകത്ത്, എപ്പോഴും അള്ളാഹുവിലേക്ക് വിനയാനിതനായി കീഴൊതുങ്ങുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി മടങ്ങുന്ന ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം. അതുകൊണ്ടുതന്നെ ഇബ്രാഹിം നബി തർക്കിക്കാണ്, എന്ത് അവരെ നശിപ്പിക്കരുതേ, ആ ജനതയെ നശിപ്പിക്കരുതേ, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. മക്കയിൽ അതിശക്തമായ ഉപദ്രവം, പീഡനം, മർദ്ദനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ആരും സഹായത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാൻ്റെ ബന്ധുക്കൾ ഉള്ള ത്വായിഫിലേക്ക് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുന്നൊരു രംഗണ്ട് ചരിത്രത്തിൽ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ത്വായിഫിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ മുഴുവനും അസ്ഥാനത്താകുന്ന മറുപടിയാണ് അവിടുന്ന് അദ്ദേഹത്തിനുണ്ടായത്. ഒരു സഹായവും ഒരു പിന്തുണയും കിട്ടിയില്ല എന്നു മാത്രമല്ല, അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച് ആട്ടി ഓടിക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഓടി ഓടി അവസാനം കയ്യിൽ കാലിൽ ചോര ഏറുകിട്ടി, കാലിൽ ചോര വാർന്നു ഒഴുകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്നുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഹമ്മദ് നബിയോട്, ആ ജനതയെ പർവ്വതം അവരിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ നശിപ്പിക്കണോ എന്ന്, അവരെ ശിക്ഷിക്കാൻ ഇപ്പോൾ റസൂലുള്ളാഹ് സമ്മതം പറഞ്ഞാൽ അവരെ ശിക്ഷിക്കും. പക്ഷേ ഹൃദയവിശാലതയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ? അള്ളാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണം. അള്ളാഹുമ്മ ഗഫ്ഫിർ ലിഖൗമി. അവർ അറിവില്ലാത്ത ജനങ്ങളാണ്. അവരുടെ അടുത്ത തലമുറയിൽ നിന്നെങ്കിലും അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നവരുണ്ടായാലോ? വളരെ പ്രതീക്ഷയോടുകൂടി വിട്ടുവീഴ്ച ചെയ്യുന്നൊരു നബിയെ നമുക്കത് കാണാൻ പറ്റും. ശിക്ഷിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മക്കാ വിജയ നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മാപ്പ് മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയും മാപ്പുമാണ്, അല്ലേ? ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ഒരു സ്വഹാബി വരുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്, ഇന്ന് രക്തങ്ങൾ രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമായിരിക്കും. അതായത് മക്ക വിജയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അങ്ങേയറ്റം ക്രൂരമായി അവരെ ഉപദ്രവിച്ച മർദ്ദിച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടവരുടെ മുന്നിലേക്ക് വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റസൂലുള്ളാഹ് തിരുത്തി, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, ഇന്ന് മാപ്പ് കൊടുക്കുന്ന ദിവസമാണ്, അല്ലേ? അതാണ് പ്രവാചകന്മാരുടെ മനസ്സ്, അവരുടെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആ ലൂത്ത് നബിയുടെ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് അവർ നന്നായി കിട്ടെങ്കിൽ, പശ്ചാത്തപിച്ചെങ്കിൽ, ഒരു ചാൻസെങ്കിലും കിട്ടിയെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി വ്യക്തമായി ബോധ്യമുള്ളവരാണ് നബിമാർ. അതൊരിക്കലും ഒരു മനുഷ്യ ശരീരത്തിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വീണ്ടും വീണ്ടും അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി അവർ തങ്ങളുടെ ജനതകളോട് ഈ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ജനതയെ നശിപ്പിക്കരുതേ എന്ന് ഇബ്രാഹിം നബി തർക്കിച്ചു നോക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടിയാണ്, യാ ഇബ്രാഹീം അഅ്രിദ് അൻ ഹാദാ. യാ ഇബ്രാഹീം, ഇബ്രാഹിം നബിയോട് പറയപ്പെടുകയാണ്, ഇബ്രാഹീമേ അഅ്രിദ് അൻ ഹാദാ, ഇതിൽ നിന്ന് നീ പിന്തിരിയുക. അൻഹാദ അൻ ഹാദൽ ജിദാൽ, ഈ തർക്കത്തിൽ നിന്ന്, ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിക്കരുതേ എന്ന ഈ തർക്കത്തിൽ നിന്ന് വെറുതെ തർക്കിക്കണ്ട, അതിൽ നിന്ന് പിന്മാറുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, തീർച്ചയായും അത്, ആ വിഷയം എന്ന് പറഞ്ഞാൽ ഖദ് ജാഅ, തീർച്ചയായും അത് വന്നിട്ടുണ്ട്. അംറു റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണത്. വ ഇന്നഹും ആത്തീഹിം അദാബുൻ ഗൈറു മർദൂദ്, തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, ആ തീഹിം അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും, അവർക്ക് വരിക തന്നെ ചെയ്യും. അദാബുൻ, ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ. ഗൈറു മർദൂദ്, റദ്ദാക്കപ്പെടാത്ത, തടുക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഫലാഫാ ഇദത ഫീ ജിദാലിക് ഇബ്രാഹിം, താങ്കളുടെ ഈ തർക്കത്തിൽ ഒരു പ്രയോജനമില്ല, താങ്കൾ തർക്കിക്കേണ്ടതില്ല, താങ്കൾക്ക് ഈ വിഷയം നിർത്താം. കാരണം ഒരു പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്സലാം അങ്ങേയറ്റം താക്കീതു ചെയ്ത് സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ച് ജീവിത രീതി നന്നായി പ്രബോധനം ചെയ്തിട്ടും അതൊന്നും വകവെക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെ തങ്ങൾ ജീവിക്കുന്ന തോന്നിയാസത്തിൽ നിന്ന് ഒരിക്കൽ പോലും പിന്തിരിയാൻ ശ്രമിക്കാതെ ഒരു ജനത അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ, അവരെ പിടികൂടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആ ശിക്ഷ വരുമ്പോൾ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്സലാം അദ്ദേഹമേറെ സഹിക്കുന്നവൻ, സഹനശീലനും അങ്ങേയറ്റം മനുഷ്യരോട് അനുകമ്പയുള്ളവനും അതേപോലെ പശ്ചാത്താപമുള്ളവനുമൊക്കെയാണ് എന്നുള്ള ഇബ്രാഹിം നബിക്ക് അംഗീകാരം കൊടുക്കുകയാണ്. കാരണം ഇബ്രാഹിം നബിൻ്റെ മനസ്സെന്താ, ഒരു മനുഷ്യന് ശിക്ഷിക്കപ്പെടരുത്. നബിമാരുടെയൊക്കെ മനസ്സങ്ങനെയാണ്, എല്ലാവർക്കും സ്വർഗം കിട്ടണം, എല്ലാവരും തങ്ങൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അതാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ നബിമാരും വിശ്വാസികളുടെ മനസ്സും അങ്ങനെ ആയിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കി നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ്റെ വിഷയത്തിൽ, തിരമാല വെള്ളം പൊങ്ങി മോനെ കപ്പലിൽ കയറാതിരിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്സലാം പറയുന്നുണ്ട് മോനെ കപ്പലിലേക്ക് കയറൂല മോൻ. പക്ഷേ അവിടെ നൂഹ് നബി അള്ളാഹുവേ എൻ്റെ മോൻ എൻ്റെ എന്ന് പറയുമ്പോൾ അല്ല പറയുന്നത്, നൂഹേ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ. എന്നിട്ടല്ല പറഞ്ഞു വരാ തുഖാത്തിബിനി ഫില്ലദീൻ ളലമു, അതിക്രമികളുടെ വിഷയം, ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, അവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. പിന്നെ സംസാരിക്കാനെന്തില്ല ഓപ്ഷൻ, അതിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് അവിടെ നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം, അള്ളാഹു അങ്ങേയറ്റം അവസരം നൽകും, ചാൻസ് നൽകും, വീണ്ടും വീണ്ടും മനുഷ്യർക്ക് എത്രയോ സമയം റഹ്മാനായ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യർക്ക് വീണ്ടും വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വരാൻ എമ്പാടും അവസരം അള്ളാഹു നൽകുന്നുണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടിമകൾ, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് ആ സമയത്തു തന്നെ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും ബാക്കിയുണ്ടാകുമോ? പക്ഷേ അവരൊക്കെ വീണ്ടും ഇവിടെ ജീവിക്കുകയാണ്, വീണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വരികയാണ്. ഇതൊക്കെ ഈ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും പല പ്രകൃതിയിലുള്ള പാഠങ്ങളും സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള ഓർമ്മപ്പെടുത്തലും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു പോയതിന് ശേഷവും ഒരു മാറ്റവുമില്ലാത്ത തങ്ങളുടെ മറക്കട മുഷ്ടിയിൽ, ഈ പിടിഭാഷയിൽ, തങ്ങളുടെ ദേഹേച്ഛയിൽ അടിപ്പെട്ട് തങ്ങൾ വിചാരിച്ച വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന തോന്നിവാസികളായ ആളുകളെയാണ് അവസാനം അല്ലാഹു ചെയ്യുന്നത്, അള്ളാഹു ശിക്ഷിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, ഇബ്രാഹിം താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇനി ഈ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല, കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. യാ ഇബ്രാഹിം, ഇബ്രാഹീമേ, അഴിലു അൻഹാദ, ഈ തർക്കം നിർത്തുക, അതിൽ നിന്ന് പിന്തിരിഞ്ഞേക്ക്, വിട്ടുമാറി പോവുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, അത് നിൻ്റെ റബ്ബിൻ്റെ വിധി, തീരുമാനം, കൽപ്പന വന്നു കഴിഞ്ഞ വിഷയമാണ്. വ ഇന്നഹും മാതീഹിം അദാബുൻ ഗൈറു മർദൂദ്, ഒരിക്കലും തടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിശ്ചയിക്കപ്പെടുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു തീരുമാനമല്ലത്, അത് അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ തീരുമാനം വന്നു കഴിഞ്ഞു, ശിക്ഷ അവർക്ക് വരും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ടു പാഠമാണ് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലായത്. ഒന്ന്, നബിമാരുടെ മനസ്സ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഭൂമിയിലെ എല്ലാ പ്രവാചകന്മാരെപ്പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത, അവരൊരിക്കലും തങ്ങളുടെ മുന്നിലുള്ള ആളുകളെ ഒരു അവർ നരകത്തിൽ പോകണം, അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടണം എന്ന് ആഗ്രഹിച്ചവരല്ല. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം കിട്ടണം, അവർക്ക് ഹിദായത്തു കിട്ടണം, സന്മാർഗം കിട്ടണമെന്ന് ലോകത്തേറ്റവും കൂടുതൽ അതിയായി ആഗ്രഹിച്ചവരാണ് നബിമാർ. അത് അവർ ഉൾക്കൊള്ളാതെ ജീവിക്കുമ്പോൾ, ശിക്ഷ അവർക്ക് വന്നെത്തുമ്പോൾ പോലും അവരെ ശിക്ഷിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് തേടുകയാണ് ഇബ്രാഹിം നബി ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക തന്നെ.

0: 576 വചനങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്ന സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, മറ്റുള്ള ആളുകൾക്ക് ഇത് കൈമാറാനുള്ള വഴികളിൽ നമ്മൾ ഏർപ്പെടുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുന്നു. വസല്ലല്ലാഹു നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറാ. ഹൃദയവസന്തത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 76-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സ്വലാഹി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100-ക്കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ. Tune to reality.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബല.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് മഖ്റജിലും തജ്വീദ് നിയമങ്ങളിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലും ഹർക്കത്തുകൾ മാറുന്നതിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സൂറത്തുൽ ഖലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ 1 മുതൽ 6 വരെ, അതിലെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ഇൻ

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ അഅ്ലമു ബിമൻ ദല്ല അഅ്ലമു അഅ്ലമു ഐന് പകരം അഅ്ലമു എന്ന് പറയുമ്പോൾ ഹംസയാണ് വരിക. അതുപോലെ ബിമൻ ദല്ല എന്ന് പറയുമ്പോൾ ദ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടതിന് പകരം ദല്ല എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ ബിമം ദല്ല എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അൻ സബീലി അൻ സബീലി ഇഖ്ഫാവും ബിഗുന്ന അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെയാണ് ബിമം ദല്ല അവിടെയും. വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ മുഹ്തദീൻ ശ്രദ്ധിക്കണം. വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ ഓതിപ്പോകുമ്പോൾ മുഹ്തദീൻ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ഉച്ചാരണം നമ്മളുടെ പാരായണത്തിൽ വരുന്നില്ല. അപ്പോൾ ബിൽ മുഹ്തദീൻ മുഹ്തദീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഇനി ഫലാ തുതിഉൽ മുകദ്ദിബീൻ മുകദ്ദിബീൻ എന്നുള്ള പദം എവിടെയുണ്ട്? അവിടെയൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നത് മുകദ്ദിബീൻ. ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ തുതിഉ ത ആണ്, മറ്റത് ത ആണ്, രണ്ടും ശ്രദ്ധിക്കണം. ഫല തുതിഉൽ തുതിഉൽ മുകദ്ദിബീൻ ഫല തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ഹാന്റെ മഖ്റജ് അതാണ് നമ്മുടെ ഓത്തിൽ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ വരിക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അപ്പോൾ ഹ ശ്രദ്ധിക്കുക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ولا تطع كل حلاف مهين حاء حلاف حاء ولا تطع كل حلاف مهين ഈ രൂപത്തിൽ ഓതുമ്പോൾ ഹ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവുന്നു. അല്ലാഫിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹല്ലാഫിൻ മഹീൻ ഈ രൂപത്തിൽ വായിക്കണം. ഫമേൽ തൻവീനാണ്. തൻവീനു ശേഷം മീമു വന്നാൽ ഇദ്ഗാം കാമിലാണ്. തൻവീനിനെ പൂർണ്ണമായിട്ടും മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. വല തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. പതിനൊന്നാമത്തെ ആയത്തിൽ ഹമ്മാസിം മഷാഇം ബിനമീൻ. ഹമ്മാസിൻ മീമിന് ശബ്ദ വന്നാൽ മണിക്കണം. സായ്മേൽ തൻവീന് ശേഷം മീമ്, അപ്പോൾ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മഷ മദ് മുത്തസിലാണ്, മദ് മുത്തസിൽ മദ് വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് അതിനെ നീട്ടണം. അതിനുശേഷം തൻവീന്, തൻവീനു ശേഷം ബ. അങ്ങനെയാവുമ്പോൾ തൻവീനെ മാറ്റി മീമാക്കുന്നു. ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു തജ്വീദ് നിയമമാണത് ഇഖ്ലാബ്. തൻവീനെ മീമാക്കുക എന്നർത്ഥം. മഷ്ഷഇം ബിനമീൻ ഉണ്ട്, തൻവീനു പകരം മീമാക്കുന്നു. അവിടെ പാരായണത്തിൽ ഹമ്മാസിൻ എന്നതിലെ ഹ ഇൻ്റെ ഉച്ചാരണം ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മഹ്റജിൽ നിന്നും ഉച്ചരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഓതിപ്പോകുമ്പോൾ വലാ തുതി കുല്ലാഫിമീൻ ഹമ്മാസിൻ മഷ്ഷഇം ബിനമീൻ ഹമ്മാസിൻ ഹമ്മാസിൻ മഷ്ഷഇം ബിനമീൻ ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ മഹ്റജിലേക്ക് ആ ശബ്ദം എത്തുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഹമ്മാസിം മഷ്ഷഇം ബിനമീൻ.
0: പന്ത്രണ്ടാമത്തെ ആയത്തിൽ മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം.
1: മന്നാഇൽ ലിൽ
0: തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന മന്നാഇൻ ലി. അപ്പോൾ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. അപ്പോൾ വായിക്കേണ്ടത് മന്നാഇൽ ലിൽ ഇല്ലിൽ ഖൈരി. ഐൻ എന്ന് നൂനിൻ്റെ ശബ്ദം കേൾക്കരുത്. മന്നാഇൽ ലിൽ ഖൈരി. ഇനി മുഅ്തദിൻ അസീം. മുഅ്തദിൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം മുഅ്തദിൻ ദാൽമെ തൻവീനാണ്. ശേഷം അസീം എന്നതിലെ ഹംസ. തൻവീനു ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്, അവൻ മണിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊക്കെ ഓതിപ്പോകുമ്പോൾ മുഅ്തദിൻ നസീം എന്നായിരിക്കും. അധികം ആളുകളും ഓത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? മുഅ്തദിൻ നസീം എന്നായിരിക്കും വായിക്കുക. അത് അറിയുന്ന ആളുകളിൽ പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്.
2: മുഅ്തദിൻ അഫീം, മുഅ്തദിൻ
0: അഫീം എന്നല്ല മുഅ്തദിൻ
2: അഫീം,
0: അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ അഫീം എന്നതിലെ സഇൻ്റെ ഉച്ചാരണം അസീം അല്ല അഫീം, അഫീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം.
2: ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ ഐൻ,
0: ലാമിമെ തൻവീൻ ശേഷം ബാ, നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, തൻവീനെ മീമാക്കി മാറ്റണം.
2: ഉതുല്ലി

പതിനാലാമത്തെ ആയത്തിൽ അൻ കാന ദാ മാലി വബനീൻ. അൻ കാന ഇഖ്ഫാം ബിഗുന്ന ദാ മാലി വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്യുന്നു, കൂട്ടിലയിപ്പിക്കുന്നു. അവിടെ ഷദ്ദ് ഉണ്ടാവാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. മാലി വബനീൻ, മാലി വബനീൻ ഈ രൂപത്തിലല്ല. മാലി വബനീൻ, അൻ കാന ദാ മാലി വബനീൻ. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലമിലെ 7 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ഖലമിലെ വചനങ്ങൾ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പറയാൻ ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിലൂടെ ജുസ 14 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദൈ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദൈ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ 1-2 സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ പോകുന്നത്. ഹാഫിദ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇനി 32-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

ഇനിത്തഖൈതുൻ അവസാനത്തിൽ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇനിത്തഖൈതുൻ അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത്

0: كأحد من النساء إن اتقيتن.
1: ان شاء الله ആയത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി.